തുടർച്ചയായ പരാജയങ്ങൾ കാരണം തന്റെ സ്വപ്ന പ്രോജക്റ്റ് ഉപേക്ഷിക്കാൻ തുനിഞ്ഞ ഒരു യുവാവിനോട് അവന്റെ മെന്റർ ഇങ്ങനെ പറഞ്ഞു, ഏറ്റവും മികച്ച വിജയങ്ങൾ ഉണ്ടാകുന്നത് ആദ്യ ശ്രമത്തിലല്ല, മറിച്ച് വീഴ്ചകളെ തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ്. ആ വാക്കുകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് തെറ്റുകൾ പാഠമാക്കി വീണ്ടും ശ്രമിച്ച അവൻ ഒടുവിൽ തന്റെ ലക്ഷ്യം വിജയകരമായി പൂർത്തിയാക്കി. പരാജയങ്ങൾ അവസാനമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. തളരാതെ മുന്നോട്ട് പോകുന്നവർക്കേ ലക്ഷ്യത്തിൽ എത്താനാകൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 1, കൊല്ലവർഷം 1201, ഇടവം 18. തിങ്കളാഴ്ച. ഇന്ന് ആഗോള മാതാപിതാക്കളുടെ ദിനം. എല്ലാ വർഷവും ജൂൺ 1 ആഗോള മാതാപിതാക്കളുടെ ദിനമായി ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് നമ്മുടെ മാതാപിതാക്കളാണ്. അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന നിസ്വാർത്ഥമായ സ്നേഹത്തിനും ത്യാഗങ്ങൾക്കുമൊക്കെ ഒരു വലിയ നന്ദി പറയാനുള്ള പ്രത്യേക ദിവസമാണിത്. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ അവർക്കൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനും അവരുടെ സ്നേഹത്തെ തിരിച്ചറിയാനും ഈ ദിവസം ഓരോ വ്യക്തികളെയും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ.

0: மார்னிங் போஜோ.
1: குட் மார்னிங், வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர் ஜே அனாமிக. இன் ஜூൺ 1 ஒரு அடிப்பொளி மண்டே மார்னிங் தா ஸ்டார்ட் ചെയ്തിരിക്കുകയാണല്ലേ. புதியொரு மாசத்தின் தொடக்கம். ശരിക്കും ജൂൺ മാസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ? മഴയല്ലേ. ഈ മഴയത്ത് രാവിലെ നല്ല തണുപ്പും പുതുമഴ പെയ്യുമ്പോഴുള്ള ആ ഒരു മണ്ണിന്റെ മണവും ഒക്കെ ആസ്വദിച്ച് എഴുന്നേൽക്കാനായിട്ട് തന്നെ വല്ലാത്തൊരു സുഖമാണ് എന്ന് പറഞ്ഞാൽ അത് കള്ളത്തരമാകും. അതത്ര സുഖമല്ല, കാരണം ഈ മഴയത്ത് നമുക്ക് പൊതിച്ചു മൂടി കിടക്കാനാണല്ലോ കുറച്ചുകൂടി ഇഷ്ടം വരുന്നത്. എനിക്ക് രാവിലെ എഴുന്നേൽക്കാനായിട്ട് നല്ല മടിയായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങ് എണീറ്റു. നമ്മൾ ഈ ഫാനൊക്കെ ഫുൾ സ്പീഡിലിട്ട് പൊതിച്ചു മൂടി കിടക്കുന്നതിന്റെ ആ ഒരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണല്ലേ. ആൻഡ് 2 മാസത്തെ നീണ്ട സമ്മർ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ച് നമ്മുടെ കുട്ടികളൊക്കെ വീണ്ടും വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. പുറത്തീ ഒരു മഴയൊക്കെ കാണുമ്പോൾ പോരാത്തതിന് ഇത്രയും നാളത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് രാവിലെ നേരത്തെ എണീക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാനായിട്ട് ചെറിയൊരു മടിയൊക്കെ കാണും അല്ലേ. എങ്കിലും ഇത്രയും നാളെ കാണാതിരുന്ന കൂട്ടുകാരെ വീണ്ടും കാണാമല്ലോ, അവരോടൊപ്പം കളിക്കാമല്ലോ എന്നൊക്കെയുള്ള ആ ഒരു സന്തോഷം ഓർക്കുമ്പോൾ ആ ഒരു മടിയൊക്കെ അങ്ങ് പോകല്ലേ. അപ്പോൾ ആദ്യമായിട്ട് അക്ഷരമുറ്റത്തേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്കും അതുപോലെ പുതിയ ക്ലാസ്സുകളിലേക്ക് പ്രൊമോട്ടായി പോകുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപാട് സ്നേഹത്തോടുകൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കൂട്ടുകാരോടൊപ്പം ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടാക്കുക, അടിപൊളിയായിട്ട് ഈ ഒരു അധ്യയന വർഷം എൻജോയ് ചെയ്യാട്ടോ. സോ ഈ ഒരു മൺഡേ മോർണിംഗ് എല്ലാവർക്കും ഒരു കലക്കൻ ഡേ ആകട്ടെ. നമുക്ക് എന്തായാലും എന്നത്തെയും പോലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടോടുകൂടി ഇന്നത്തെ മോർണിംഗ് മോജോ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വിത്ത് മീ ആർ ജെ അനാമിക.

0: Wi-Fi connected digital class മുറികൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകരാൻ, പുതിയ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാൻ ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് ചുവടുവെക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശ്രയ FM 90 ഹൃദയം നിറഞ്ഞ ആശംസകൾ.

സിംഫണി എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഓരോ വലിയ വിജയങ്ങളിലും യാതൊരു മടിയും കൂടാതെ നമുക്ക് പിന്നിൽ ഒരു വലിയ സപ്പോർട്ടായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് ആരാണ്, നമ്മുടെ വിഷമങ്ങൾ നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട് യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നമ്മളെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാനായിട്ടും കഴിയുന്ന ഒരേ ഒരു കൂട്ടര്, നമ്മുടെ മാതാപിതാക്കൾ അല്ലേ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ലോകമെമ്പാടും ഇന്ന് ഗ്ലോബൽ ഡേ ഓഫ് പേരൻസ് ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെയൊക്കെ ലൈഫിൽ പേരൻസ് ചെയ്യുന്ന വലിയ സാക്രിഫൈസസിനെ ഒന്ന് തിരിച്ചറിയാനായിട്ടും അവരുടെ ആ ഒരു നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകാനും വേണ്ടിയുള്ള ഒരു നല്ല റിമൈൻഡർ കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു കുഞ്ഞു സന്തോഷത്തിന് വേണ്ടിയിട്ട് സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പോലും ചിരിച്ചുകൊണ്ട് മാറ്റിവെക്കുന്നവരാണ് നമ്മുടെ പേരൻസ് അല്ലേ. പക്ഷേ വളർന്ന് വലുതാകുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ബിസി ഷെഡ്യൂളിൽ അവരോടൊപ്പം കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് പോലും നമ്മൾ സമയം കണ്ടെത്താറില്ല എന്നതാണ് സത്യം. അവർ നമുക്ക് നൽകിയിട്ടുള്ള ആ ഒരു കരുതലിന് ഒരു വലിയ താങ്ക് യു പറയാനായിട്ടോ എത്രത്തോളം അവരെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ടോ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു ദിവസം നമുക്ക് അവർക്കായിട്ട് മാറ്റിവെക്കാം. അവർക്കൊരു നല്ല ഹഗ് നൽകി നമ്മുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അവരെ അറിയിക്കാം. നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോസിനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇതിലും നല്ലൊരു ദിവസം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഈ ഒരു സ്നേഹവും കരുതലും ബഹുമാനവും ഇന്നത്തെ ദിവസം മാത്രമല്ല, ഇനി വരുന്ന എല്ലാ ദിവസവും അവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. അവർ നൽകിയിട്ടുള്ള സ്നേഹത്തിന്റെ ചെറിയൊരു അംശമെങ്കിലും തിരികെ നൽകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആരും മറക്കണ്ട, ഇന്ന് ഗ്ലോബൽ ഡേ ഓഫ് പേരൻസ് ദിനമാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാണ്. സ്വപ്ന സഞ്ചാരി എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിലൂടെ.

0: You are listening to ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90-ൽ ഇനി ആകാശവാണി വാർത്തകൾ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലീഗുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിൽ സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിരാട് കോഹ്ലിയുടെ അപരാജിത അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ ഐ പി എൽ കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലീഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സുരക്ഷ, കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെ മ്യാൻമറും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരവും നാഗരികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഓങ് ലീഗ് ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മ്യാൻമർ പ്രസിഡന്റ് നാളെ മുംബൈ സന്ദർശിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം ഒരു മാസം നീണ്ടുനിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് ബിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. ജൽ സഞ്ജയ്, ജൻ ഭാഗിദാരി, ക്യാച്ച് ദ റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISRO തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, IIT എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും CBSE അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞ എടുക്കും. സൈബർ ഭീഷണികളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുന്നതിനായി കേരള പോലീസിന്റെ സൈബർ ഡോം വിഭാഗമാണ് പരിപാടി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനതല പ്രവേശനോത്സവം രാവിലെ 9:30 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ അടിസ്ഥാനത്തിലുള്ള പ്രവേശനോത്സവങ്ങളും ഇതോടൊപ്പം നടക്കും. 3 ലക്ഷത്തോളം കുട്ടികൾ സംസ്ഥാനത്ത് ഉടനീളമുള്ള സ്കൂളുകളിലായി ഇന്ന് 1 ക്ലാസ് പഠനം ആരംഭിക്കും എന്നാണ് കണക്കുകൂട്ടുന്നത്. സ്കൂളുകളുടെ പരിസരങ്ങളിലും പ്രധാന കവലകളിലും രാവിലെ 7 മുതൽ 10 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയും അധിക പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ടിപ്പർ ലോറികൾ ഓടിക്കുന്നതിന് നിരോധനമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്.
1: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ഇഡി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിഎംആർഎൽ നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിലും മാഹിയിലും വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അതേസമയം കേരളത്തിൽ ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFിൽ നിന്ന് മുഹമ്മദ് മുഹ്സിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. പട്ടാമ്പി MLA ആയ മുഹ്സിൻ CPI പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. 2026 IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. ഇന്നലെ രാത്രി അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ 5 വിക്കറ്റിനാണ് നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: ആവേശം വാരിവിതറിയ മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ വെടിക്കെട്ട് അർദ്ധസെഞ്ചുറിയുടെ കരുത്തിലായിരുന്നു ബംഗളൂരുവിന്റെ തുടർ കിരീട നേട്ടം. വിരാട് കോഹ്ലി 42 പന്തിൽ നിന്ന് 3 സിക്സറുകളും 9 ഫോറുകളുമടക്കം 75 റൺസോടെ പുറത്താകാതെ നിന്ന് ടീമിനെ വിജയ സോപാനത്തിലേക്ക് നയിക്കുകയായിരുന്നു. വെങ്കടേഷ് അയ്യർ 16 പന്തിൽ നിന്ന് 32 റൺസ് എടുത്ത് മികച്ച പിന്തുണ നൽകി. അർദ്ധ സെഞ്ചുറി നേടിയ വാഷിംഗ്ടൺ സുന്ദറിന്റെ 15 നോട്ട് ഔട്ട് പോരാട്ടമാണ് ഗുജറാത്തിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. കിരീട നേട്ടത്തിൽ RCB ബൌളേഴ്സും നിർണായകമായ പങ്കുവഹിച്ചു. റാസിക് സലാം 3 വിക്കറ്റും ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ് എന്നിവർ 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി.
1: ഏകഭാരതം ശ്രേഷ്ഠഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 33 യുവ പ്രതിനിധികൾ കോഴിക്കോട് IIMൽ എത്തി. ഇന്ന് IIM കോഴിക്കോട് ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യും. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക് ലോർ ആർട്ട് ഗാലറിയും കൈത്തറി മ്യൂസിയവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന ഡാറ്റാ സെന്ററിന്റെയും ഫോറിൻ ലാംഗ്വേജ് സെന്ററിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിക്കും. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില ഇന്ന് പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന പശ്ചിമബംഗാൾ മന്ത്രിസഭ വിപുലീകരിക്കുന്നു. 35 പുതിയ മന്ത്രിമാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ഇന്ന് രാവിലെ 11 മണിക്ക് ലോക്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയുടെ ആകെ അംഗസംഖ്യ 41 ഉയരും. ഹിമാചൽ പ്രദേശിലെ 4 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 എണ്ണവും നേടി BJP. ധർമ്മശാല, സോളൻ, മാണ്ഡി എന്നിവിടങ്ങളിൽ പാർട്ടി വൻ വിജയം നേടി. പാലമ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കോൺഗ്രസ് പാർട്ടി നേടി. ശ്രീബുദ്ധന്റെ പ്രധാന ശിഷ്യന്മാരായ അർഹദ് സാരിപുത്രന്റെയും അർഹദ് മഹാമൊഗല്ലാനന്റെയും തിരുശേഷിപ്പുകൾ മംഗോളിയൻ തലസ്ഥാനമായ ഉലാൻബാത്തറിലുള്ള മഠത്തിൽ ആചാരപൂർവ്വം പ്രതിഷ്ഠിച്ചു. ഈ വർഷത്തെ ബുദ്ധപൂർണിമ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ ചടങ്ങുകൾ നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2 പതിപ്പ് ഇന്ന് ന്യൂഡൽഹി. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിൽ സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിരാട് കോഹ്ലിയുടെ അപരാജിത സെഞ്ചുറിയുടെ അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ IPL കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വാർത്തകൾ കഴിഞ്ഞു.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക്

0: ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കാര്യം കൂടി ഈ ഒരു ജൂൺ ഒന്നിനുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ അഥവാ അന്താരാഷ്ട്ര ശിശുദിനം കൂടിയായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പേരൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കുട്ടികളെ കുറിച്ചും പറയണമല്ലോ. ഒരു വീടിന്റെ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ആ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായിട്ടുള്ള കളിയും ചിരിയും ഒക്കെയാണല്ലേ. അവരുടെ ആ ഒരു ഇന്നസെൻസ്, എന്തിലും ഏതിലും അത്ഭുതം കണ്ടെത്തുന്ന ആ ഒരു ക്യൂരിയോസിറ്റി, ചെറിയ കാര്യങ്ങളിൽ പോലും അവരെ കണ്ടെത്തുന്ന സന്തോഷം, ഇതൊക്കെ നമ്മുടെ ലൈഫിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആണല്ലേ. പക്ഷെ ഇന്നത്തെ ഒരു തിരക്കിട്ട ലോകത്ത് കുട്ടികൾക്ക് അവരുടെ ആ ഒരു കുട്ടിക്കാലം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയം കൂടി ആയിട്ടുണ്ട്. എപ്പോഴും മൊബൈൽ ഫോണിന്റെ അതുപോലെ തന്നെ വീഡിയോ ഗെയിംസിന്റെയും നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകാതെ പുറത്തിറങ്ങി മഴയൊക്കെ ആസ്വദിക്കാനായിട്ടും മണ്ണിലോടിച്ചാടി നടക്കാനായിട്ടും കൂട്ടുകാരോടൊപ്പം ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടാക്കാനും ഒക്കെ അവർക്ക് സാധിക്കണം. മുതിർന്നവർ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് തന്നെ പേടിയില്ലാതെയും സ്വതന്ത്രമായിട്ടും വളരാൻ പറ്റുന്ന ഒരു നല്ല കുട്ടിക്കാലം കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം കൊടുക്കുക, അവരുടെ കുഞ്ഞു സങ്കടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കേൾക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക. മാർക്കുകളുടെയും റാങ്കുകളുടെയും പിന്നാലെ മാത്രം ഓടാൻ വിടാതെ അവരുടെ കഴിവുകളെ സപ്പോർട്ട് ചെയ്യുക, അതൊക്കെയാണ് കുഞ്ഞുങ്ങളും മാതാപിതാക്കളിൽ നിന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ മിടുക്കരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും ഹാപ്പി ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 44 മിനിറ്റ് ആയിരിക്കാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേൾക്കാം മോർണിംഗ് മോജോയിലൂടെ, ഫ്രം ദ മൂവി വെള്ളി
1: നക്ഷത്രം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകരാൻ, പുതിയ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാൻ ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് ചുവടുവെക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശ്രയ FM 90 ഹൃദയം നിറഞ്ഞ ആശംസകൾ.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மோர்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. மோர்னிங் மோஜோ இனி எஜுகேஷனுமായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ചണ്ഡീഗഡ് CSIR സെൻട്രൽ സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഇൻഡോ സ്വിസ് ട്രെയിനിംഗ് സെന്ററിന്റെ 4 ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക് ഈ മാസം 3 വരെ അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് ആണ് എത്തിയിട്ടുള്ളത്. പ്രധാന പ്രോഗ്രാമുകൾ വരുന്നത് 4 വർഷത്തെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഡൈ ആൻഡ് മോൾഡ് മേക്കിംഗ്, മെക്കട്രോണിക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളാണ്. 10th ക്ലാസ് 50% മാർക്കോടുകൂടി പാസ്സായിട്ടുള്ളവർക്ക് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം. പ്രവേശന പരീക്ഷയുണ്ട് ആൻഡ് സെമസ്റ്റർ ഫീ വരുന്നത് 17,500 രൂപയാണ്. ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ, ISTC.AZ.IN. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, ISTC.AZ.IN. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിരിക്കണം. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി മിസ്റ്റർ ബട്ട്ലർ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Midamaya Nirakkil Kannadakalude Vipulamaya Shekaram. Lotus Road Private Bus Stand in Samibam, Pulaman, Kottarakara.
0: You are listening to Ashraya FM 90, Nadinoppam, Nattarkoppam.
4: അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകരാൻ, പുതിയ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാൻ ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് ചുവടുവെക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശ്രയ FM 90 ഹൃദയം നിറഞ്ഞ ആശംസകൾ.

0: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
0: സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും നമ്മുടെ കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ്ങും ചേർന്ന് നമ്മുടെ ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട് കേന്ദ്രങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 1 വർഷ KGTE പ്രീ പ്രസ് ഓപ്പറേഷൻ, പ്രസ് വർക്ക്, പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് കോഴ്സുകളിലേക്ക് ഈ മാസം 5 വരെ അപ്ലൈ ചെയ്യാം എന്നൊരു പുതിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. യോഗ്യത പറയുന്നത് SSLC ആണ്. ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഇനി പറയുന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ: CAPTKerala.com/index.php/services/training. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം: CAPTKerala.com/index.php/services/training. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു വിഷസ് അറിയിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കാം. ലൈവ് ഇലേക്ക് ടു ദ നമ്പർ 0474-291-9090-0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0090. അമർ അക്ബർ ആന്റണി എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.
2: മഞ്ഞാടും മാമലത്താഴത്ത്

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyattankara, Kottarakara, Karunagappally.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
0: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക്. വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മ ഇടണം.
6: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

சூப்பர் ஹிட் பாட்டு கேட்டுண்ட வி ஆர் பேக் ஆன் மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிகா. ஸ்டுடியோ கிளாக்ல இப்போ சமயம் 8 மணி கழிஞ்ஞு கிருத்யம் 30 மினிட்ട് ആയിരിക്കാൻ കേട്ടോ. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് ആസ്ട്രിയ എഫ് എം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് സെക്കൻഡ് ക്ലാസ്സിൽ പ്രവേശിക്കുന്ന ധ്യാൻ ചേട്ടായിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഇന്ന് സ്കൂൾ പ്രവേശിക്കുന്ന എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാനുവാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് 2ാം ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന നമ്മുടെ ജാനുവിന്റെ സ്വന്തം ബ്രദർ ധ്യാൻ ഞങ്ങളുടെ വക ഒരു വലിയ ഓൾ ദി ബെസ്റ്റ് നേരുകയാണ്. പുതിയ ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചു മിടുക്കനായിട്ട് വരണം കേട്ടോ. ധ്യാൻ മോന് മാത്രമല്ല, 2 മാസത്തെ അവധിക്കാലം ഒക്കെ കഴിഞ്ഞ് ഇന്ന് പുതിയ ക്ലാസ്സിലേക്കും അതുപോലെ തന്നെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എന്റെയും മാസ്റ്റർ ആയ എഫ് എം 90 പേരിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ ഹരി കൈതക്കോട്. എന്റെ ചങ്ക് ഫ്രണ്ട് ഡ്രമ്മർ നിർമ്മലിനൊരു ബർത്ത്ഡേ വിഷസ് അറിയിച്ചേക്കണേ, താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഹരി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഹരിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള നിർമ്മലിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നിർമ്മലിനൊരു അടിപൊളി ബർത്ത്ഡേ വിഷസ് എന്റെയും ആശ്രയ എഫ് എം 90 പേരിലുള്ള അറിയിക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേ അടിപൊളിയായിട്ട് കലക്കനായിട്ട് ഏറ്റവും സന്തോഷത്തോടുകൂടി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ നിർമ്മൽ. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ചോ നമ്മുടെ ഹരിക്കും അതുപോലെ ജാനുവിനും. ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഒരു മനോഹരമായിട്ടുള്ള ഒരുപാട് സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയം കൂടിയാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090, 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 43 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ 2-3 മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷ് ഷേഡാണ്, ഫ്രം ഐനിക്കോട്. പെട്ടെന്നുണ്ടാകുന്ന നേട്ടങ്ങളും പെട്ടെന്നുണ്ടാകുന്ന നഷ്ടപ്പെടലുകളും മനുഷ്യരുടെ സത്വം വെളിവാകുന്ന അവസരങ്ങളാണ്. വേരുകൾക്ക് ബലമില്ലാത്ത ഒരു മരത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് കായകൾ ഉണ്ടാകുമ്പോൾ ആ മരം വളഞ്ഞൊടിഞ്ഞ് മണ്ണിൽ കുത്തുന്നത് പോലെ പെട്ടെന്നുണ്ടാകുന്ന നേട്ടങ്ങളും നഷ്ടങ്ങളും പലരുടെയും മാനസിക നില തെറ്റിക്കും. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് നമുക്ക് സുലേഷ് ഷേഡിന് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് വലിയൊരു സക്സസ് അല്ലെങ്കിൽ വലിയൊരു ഫെയിലിയർ വരുമ്പോഴാണ് ഒരാളുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അല്ലേ. വേരുകൾക്ക് വലിയ സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു മരത്തിൽ പെട്ടെന്നൊരു ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ആ ഒരു വെയിറ്റ് താങ്ങാൻ പറ്റാതെ ആ ഒരു മരം ഗ്രൗണ്ടിൽ ഒടിഞ്ഞു വീഴുവല്ലേ. അതുപോലെ തന്നെയാണ് നമ്മളും. നമ്മുടെ മനസ്സിന് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ബേസിക് ബാലൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന വലിയ അച്ചീവ്മെന്റ്സും അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ലോസസും ഒക്കെ നമ്മളെ കംപ്ലീറ്റ്ലി തളർത്തി കളയുന്ന ഒന്നാണ്. ചിലർക്ക് പെട്ടെന്ന് വലിയ നേട്ടങ്ങൾ കിട്ടുന്ന സമയത്തുണ്ടല്ലോ ഹെഡ് വെയിറ്റ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റു ചിലർക്ക് പെട്ടെന്ന് എന്തെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു റിയാലിറ്റിയെ ഫേസ് ചെയ്യാനായിട്ട് പറ്റാതെ ടോട്ടലായിട്ട് ബ്രേക്ക് ഡൗൺ ആകുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒരേ മൈൻഡിലെ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. റൂട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരം കാറ്റിലും മഴയിലും പിടിച്ചു നിൽക്കുന്നത് പോലെ നമ്മുടെ മൈൻഡും നമ്മൾ സ്ട്രോങ് ആക്കി നിർത്തണം എന്നുള്ളതാണ് നമുക്ക് സുലേഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മെസ്സേജ് അയച്ചു നമ്മുടെ സുലേഷ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും ഒരു മനോഹരമായിട്ടുള്ള തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മനോജ് ചേട്ടൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ്. സിറ്റിംഗ് എലോൺ ആൻഡ് എൻജോയിങ് യുവർ ഓൺ കമ്പനീസ് ബെറ്റർ ദാൻ ബീങ് സറൗണ്ടഡ് ബൈ ഫേക്ക് പീപ്പിൾ. എത്ര കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. നമ്മുടെ ലൈഫിൽ നമ്മളെ ശരിക്കും സ്നേഹിക്കാത്ത വെറുതെ സ്നേഹം അഭിനയിക്കുന്ന കുറേയധികം ഫേക്ക് പീപ്പിളിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് നമ്മൾ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. നമ്മളെ മനസ്സിലാക്കാത്ത ആളുകളുടെ ഇടയിൽ പോയിട്ട് നിന്ന് എപ്പോഴും വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് വളരെ സമാധാനമായിട്ട് നമ്മുടെ സ്വന്തം കമ്പനി നമ്മൾ തന്നെ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് റിയാലിറ്റി. നമ്മുടെ യഥാർത്ഥ ഹാപ്പിനെസ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ടും പറ്റുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. നമ്മളെ ശരിക്കും കെയർ ചെയ്യാത്ത ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്സുകളെയൊക്കെ ഇഗ്നോർ ചെയ്ത് നമുക്ക് സമാധാനം തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള മെസ്സേജ് അയച്ച് നമ്മുടെ മനോജ് ചേട്ടനും നല്ലൊരു അടിപൊളി തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ് കേട്ടോ. ഹായ് അനാമിക കുട്ടി, ഇന്ന് സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മിനി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് കടക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നല്ലൊരു മനോഹരമായുള്ള ദിവസം ആയിരിക്കട്ടെ. പുതിയൊരു അധ്യയന വർഷം നന്നായിട്ട് പഠിച്ചു മിടുക്കന്മാരും മിടുക്കളുമാകാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസും അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള മെസ്സേജുകളും കോട്ട്സും തോട്ട്സുകളും ഒക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: morning, Bojo.
1: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ആശ്രയ FM ജയശ്രീ ടീച്ചർ, ഇന്ന് വേൾഡ് ചിൽഡ്രൻസ് ഡേ അല്ലേ? ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ബെസ്റ്റ് വിഷസ് പറയണം. പ്രത്യേകത എന്റെ അനീതിയുടെ മകൾ നിമിഷക്കുട്ടി 7th, അവൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് വിഷസ് കൊടുക്കണം. നമ്മുടെ ആശ്രയയിലെ എല്ലാവർക്കും നന്മകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ജയശ്രീ ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ജയശ്രീ ടീച്ചർക്ക് നമ്മുടെ ആശ്രയ FM 90 വക ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് അറിയിക്കുകയാണ്. ഇന്ന് വേൾഡ് ചിൽഡ്രൻസ് ഡേ അല്ല, ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ ആണ് കേട്ടോ. ഇന്ന് പുതിയ ക്ലാസ്സിലേക്കും സ്കൂളിലേക്കും പോകുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് വിഷസ് അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഹാപ്പി ചിൽഡ്രൻസ് ഡേയും അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആള് ജയശ്രീ ടീച്ചറിന്റെ സ്വന്തം നിമിഷക്കുട്ടി ഇന്ന് 7th കടക്കുകയാണ്. അപ്പോൾ 7th കടക്കുന്ന നമ്മുടെ നിമിഷക്കുട്ടിക്ക് നല്ലൊരു അധ്യയന വശമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ ജ്യേഷ്ഠ ടീച്ചർക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു തിങ്കളാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ആബേൽ ചേർന്നാണ് കേട്ടോ. പുത്തൻ പ്രതീക്ഷകളോടെ ഒരു June 1 തുടക്കം. പുത്തൻ കൊടിയും ബാഗുമായിട്ട് വിദ്യാലയങ്ങളിലേക്ക് ചുവടുവെക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അവർക്ക് തണലേകുന്ന മാതാപിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈ ഒരു പുതിയ മാസം എല്ലാവരുടെയും ജീവിതത്തിൽ വിജയങ്ങളും സന്തോഷവും നിറക്കട്ടെ, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആബേൽ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും അവർക്ക് എന്നും തണലായിട്ട് നിൽക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. ഈ ഒരു പുതിയ മാസം എല്ലാവർക്കും ഒരുപാട് സന്തോഷവും വിജയങ്ങളും നൽകട്ടെ എന്നുകൂടി ആശംസിക്കാനും കേട്ടോ. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ആസ് എ ന്യൂ അക്കാദമിക് ഇയർ ബിഗിൻസ്, ഐ വുഡ് ലൈക്ക് ടു വിഷ് ഓൾ ദി സ്റ്റുഡൻസ് ആൻ അമേസിംഗ് ഇയർ അഹെഡ് ഫിൽ വിത്ത് ലേണിംഗ്, ഫൺ, ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. എ സ്പെഷ്യൽ ഷൗട്ട് ഔട്ട് ടു മൈ ബ്രദർ ജുവാൻ, ഹു ഈസ് സ്റ്റാർട്ടിംഗ് 6th ടുഡേ, ആൻഡ് മൈ സിസ്റ്റർ മേഗ, ഹു ഈസ് ബിഗിനിങ് ഹർ 3rd ഓഫ് BSW. വിഷിംഗ് ബോത്ത് ഓഫ് ദം ആൻഡ് ഓൾ ദി സ്റ്റുഡൻസ് ലോട്ട്സ് ഓഫ് സക്സസ്, കോൺഫിഡൻസ് ആൻഡ് ഹാപ്പിനെസ് ഇൻ ദിസ് ന്യൂ ചാപ്റ്റർ. ഹാവ് എ വണ്ടർഫുൾ ഡേ എവറി വൺ ആൻഡ് ഗോഡ് ബ്ലെസ് വിത്ത് ലവ്, വെല്ലീച്ചി സ്നേഹ സൂസൻ മാത്യു. വെല്ലീച്ചിയും സ്നേഹ സൂസൻ മാത്യുവും ചേർന്നിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 6th ചുവടുവയ്ക്കുന്ന ജുഹാനും BSW 3rd കടക്കുന്ന മേഘയ്ക്കും സ്നേഹയ്ക്കും എൻ്റെയും വക നല്ലൊരു ദിവസം ആശംസിക്കാൻ ഓൾ ദി ബെസ്റ്റ് വിഷസ് അറിയിക്കുകയാണ്. ഈ ഒരു പുതിയ അക്കാദമിക് ഇയർ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് സക്സസും സന്തോഷവും നൽകട്ടെ. ജുഹാനും മേഘയ്ക്ക് മാത്രമല്ല, ഇന്ന് പുതിയ ക്ലാസ്സിലേക്കും കോളേജിലേക്കും ഒക്കെ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഒരുപാട് സന്തോഷമുള്ള ഒരു തിങ്കളാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മന ടീച്ചറാണ് കേട്ടോ. നമസ്കാരം ആശ്രയൻ അനാമിക, ഏവർക്കും സുഖമല്ലേ? സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. May 31 ഉമ്മണ്ണൂർ സെന്റ് ജോൺസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച എന്റെ പ്രിയമുള്ള സീമ ടീച്ചർക്കും മഞ്ജു ടീച്ചറിനും എന്റെയും ആശ്രയുടെയും എല്ലാവരുടെയും പേരിലുള്ള ആയുരാരോഗ്യ സൗഖ്യം നേരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് തങ്കമ്മന ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ May 31 ഉമ്മണ്ണൂർ സെന്റ് ജോസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച പ്രിയപ്പെട്ട നമ്മുടെ സീമ ടീച്ചർക്കും മഞ്ജു ടീച്ചർക്കും വേണ്ടിയിട്ടാണ് തങ്കമ്മന ടീച്ചർ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വർഷങ്ങളോളം ഒരുപാട് കുഞ്ഞുമക്കൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകി തങ്ങളുടെ ഒഫീഷ്യൽ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്ന നമ്മുടെ സീമ ടീച്ചർക്കും മഞ്ജു ടീച്ചർക്കും ഈ മെസ്സേജ് അയച്ച നമ്മുടെ തങ്കമ്മന ടീച്ചർക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാണ്. ടീച്ചറുടെ ഇനിയുള്ള ജീവിതം ഒരുപാട് സന്തോഷവും സമാധാനവും നിറഞ്ഞ കുറച്ച് മാസങ്ങളും ദിവസങ്ങളും ഒക്കെ ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ് കേട്ടോ. പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഏറ്റവും നല്ല പുസ്തകം നമ്മുടെ ജീവിതം തന്നെയാണ്. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് നമുക്ക് മണികണ്ഠൻ ചേട്ടൻ അയച്ചു തന്നിരിക്കുന്നത്. പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണല്ലേ. നമ്മൾ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയും പോയി സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ സ്വന്തം ലൈഫ് തന്നെയാണ് എപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസും, അത് സക്സസ് ആയാലും ശരി ഫെയിലിയേഴ്സ് ആയാലും ശരി, നമുക്ക് തരുന്നത് വലിയൊരു പാഠങ്ങളാണ്. നമുക്ക് എന്ത് മിസ്റ്റേക്സ് സംഭവിച്ചാലും അതിൽ നിന്നും പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ശരിക്കും ഒരു ഓപ്പൺ മൈൻഡ് നമുക്കുണ്ടെങ്കിൽ ഡെയിലി നമ്മുടെ ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും നമുക്ക് പലതും ലേൺ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ചോ നമ്മുടെ മണികണ്ഠൻ ചേട്ടനും അതുപോലെ തന്നെ തങ്കമ്മന ടീച്ചർക്കും അബേൽ ചേട്ടനും അതുപോലെ സ്നേഹ സൂസൻ മാത്യു അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ജയശ്രീ ടീച്ചർ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ചു എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള സമാധാനമുള്ള ഒരു അടിപൊളി കലക്കൻ മൺഡേ ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ ഓക്കെ, വിഷിംഗ് സെഗ്മെന്റ് ഇതാ തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു അപ്ഡേഷൻസിലേക്ക് പോകാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകരാൻ, പുതിയ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാൻ ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് ചുവടുവെക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശ്രയ FM 90 ഹൃദയം നിറഞ്ഞ ആശംസകൾ.

0: பாபம்
1: விஷால் ஆப்டிகல்ஸ் மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்
2: மக்கள்
1: நல்லவரும் வெள்ளியவருமாக 48 வருஷத்தைய பாரம்பரியமுள்ள கொல்லம் ஜில்லையிலே ஆதித்ய சிபிஎஸ்இ ஸ்கூலாய அஞ்சல் சபரிகிரி இங்கிலீஷ் ஸ்கூலில் டே கேர் முதல் பிளஸ் டூ வரையுள்ள குட்டிகள் அட்மிஷன் ஆரம்பிச்சிருக்கிறது. போர்டிங் சௌகரியம் லபியமான கான்டாக்ட் 9746564400.
3: ஃபேஷனும் ட்ரெண்டும் இனி சொப்னமல்ல, நீங்களோட ஃபேஷன் சொப்னங்கள் இனி மிதமாய விலையில் பாவனா ஃபேஷன் அண்ட் ரீடெயில் கொட்டாரிகிர. பாவனா, எ கம்ப்ளீட் ஃபேஷன் டெஸ்டினேஷன்.
4: மார்னிங் போஜோ.
5: നമ്മുടെ തലച്ചോറിലെ സെൽസ് ഉണ്ടല്ലോ, സ്വന്തമായിട്ട് വീഡിയോ ഗെയിം കളിക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് മനുഷ്യന്റെ തലവൊട്ടിയിലുള്ള യഥാർത്ഥ ബ്രെയിനെ കുറിച്ചല്ല കേട്ടോ പറയുന്നേ, പകരം ലാബിൽ പ്രത്യേകമായിട്ട് വളർത്തിയെടുത്ത കുറച്ച് ന്യൂറോൺസിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് കേട്ടോ. ഓസ്ട്രേലിയയിലെ കോട്ടിക്കൽ ലാബ്സിൽ പ്രവർത്തിക്കുന്ന കുറച്ച് സയന്റിസ്റ്റുകളാണ് ഈ ഒരു ബ്രെയിൻ സെൽസിനെ വീഡിയോ ഗെയിം കളിക്കാനായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ബ്ലഡ് ഡൊണേഷൻ വഴി ലഭിച്ചിട്ടുള്ള സ്റ്റെം സെൽസിൽ നിന്നും വളർത്തിയെടുത്തിട്ടുള്ള 200,000 ഹ്യൂമൻ നെർവ് സെൽസ് ചേർത്തിട്ടാണ് ഈ ഒരു ബയോളജിക്കൽ കമ്പ്യൂട്ടർ കുറച്ച് സയന്റിസ്റ്റുകൾ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. CL1 എന്ന പേരുള്ള ഒരു സ്പെഷ്യൽ ചിപ്പ് ഉപയോഗിച്ചാണ് ഇതിന്റെ പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ടും കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. ഈ വീഡിയോ ഗെയിമിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഈ ഒരു ചിപ്പ് വഴി സെൽസിന് മനസ്സിലാക്കുന്ന ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ എങ്ങോട്ട് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഈ ഒരു ബ്രെയിൻ സെൽസ് സ്വയം തീരുമാനിക്കുകയാണ് ചെയ്യാറുള്ളത്. തുടക്കത്തിൽ പോങ് എന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിം കളിച്ചു പഠിച്ച ഈ ഒരു സെൽസ് പിന്നീട് 90s പോപ്പുലർ ആയിട്ടുള്ള ഷൂട്ടിംഗ് ഗെയിം ആയിട്ടുള്ള ഡൂമ് കളിക്കാനായിട്ട് തുടങ്ങി. ആദ്യം എന്ത് ചെയ്യണമെന്നറിയാതെ ബ്ലൈൻഡ് ആയിട്ട് ഷൂട്ട് ചെയ്തിരുന്ന ഈ ഒരു സെൽസ് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോളജി എത്രമാത്രം ഡെവലപ്ഡ് ആയി, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്ഡ് ആകാനുണ്ട് എന്നുള്ളൊരു പ്രൂഫാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഭാവിയിൽ എന്തൊക്കെയാണ് ടെക്നോളജി മൂലം ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 26 ആയിരിക്കാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനി ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി വെള്ളിത്തിര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
1: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: മോർണിംഗ് മോജോ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 38 മിനിറ്റ് ആയിരിക്കാനു കേട്ടോ. ഇന്ത്യൻ റെയിൽവേ ഹിസ്റ്ററിയിലെ ഒരു സുവർണ നേട്ടത്തിന് ഇന്ന് 96 വയസ്സ് തികയുകയാണ്. പറഞ്ഞു വരുന്നത് 1930 ജൂൺ 1 ഇന്ത്യയിലെ ആദ്യത്തെ ഡീലക്സ് ട്രെയിൻ ആയിട്ടുള്ള ഡെക്കാൻ ക്വീൻ അതിന്റെ ചരിത്രയാത്ര തുടങ്ങുന്നത് കേട്ടോ. ശരിക്കും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ട്രെയിനാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ, ആദ്യത്തെ ലോങ് ഡിസ്റ്റൻസ് ഇലക്ട്രിക് ട്രെയിൻ, അതുപോലെ തന്നെ ഡൈനിങ് കാറുള്ള ആദ്യത്തെ ട്രെയിൻ എന്നൊക്കെ ഈ ഒരു ഡെക്കാൻ ക്വീനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് മാത്രമല്ല, സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ കോച്ച് ഏർപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ട്രെയിൻ കൂടിയാണ് ഈ ഒരു ഡെക്കാൻ ക്വീൻ എന്ന് പറയുന്നത്. മുംബൈ, പൂനെ എന്നീ നഗരങ്ങളെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ട്രെയിൻ സെൻട്രൽ റെയിൽവേ സോണിന്റെ കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത് കേട്ടോ. ഇത്രയൊക്കെ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഡെക്കാനിലെ രാജ്ഞി എന്നും സ്നേഹത്തോടെ വിളിക്കുന്ന ഈ ഒരു ട്രെയിൻ ഇന്നും യാത്രക്കാരുടെ ഒരു ഫേവറേറ്റ് ചോയ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 39 മിനിറ്റ് ആയിരിക്കാണ്. ഇവൻ മര്യാദരാമൻ എന്ന സിനിമയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand Samibam, Pulaman, Kottarakara.
3: Ashraya FM 90, Nadinoppam, Nattarkoppam.
4: അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകരാൻ, പുതിയ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാൻ ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് ചുവടുവെക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശ്രയ FM 90 ഹൃദയം നിറഞ്ഞ ആശംസകൾ.

യെസ്, എങ്ങനെ ഗില്ലി മൂവിയിൽ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇന്നത്തെ ഈ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ ഇന്ന് സംസാരിച്ച ആ ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യത്തേത് നമ്മുടെ ലൈഫിലെ യഥാർത്ഥ സൂപ്പർ ഹീറോസിനെ കുറിച്ചാണ് കേട്ടോ. ഇന്ന് ഗ്ലോബൽ ഡേ ഓഫ് പേരൻസ് ദിനമാണ്. നമ്മൾ എത്ര വലുതായാലും എന്തൊക്കെ ജോലിയും തിരക്കുകളും ഒക്കെ വന്നാലും നമ്മുടെ പേരൻസിന് നമ്മളെപ്പോഴും ആ പഴയ കൊച്ചുകുട്ടികൾ തന്നെയാണല്ലേ. നമ്മളൊന്ന് സങ്കടപ്പെടുന്ന സമയത്ത് നമ്മളെക്കാൾ കൂടുതൽ വിഷമിക്കുന്ന ഒരേ ഒരു കൂട്ടർ നമ്മുടെ പേരൻസ് മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ബിസി ഷെഡ്യൂളിൽ നിന്ന് കുറച്ച് സമയം അവർക്കായിട്ടൊന്ന് മാറ്റിവെക്കുക. ദൂരെയാണെങ്കിൽ അച്ഛനെയും അമ്മയും ഒന്ന് വിളിച്ച് സംസാരിക്കുക കേട്ടോ. ഇനി അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഹഗ് കൊടുത്തിട്ട് നിറഞ്ഞ ചിരിയോടൊരു താങ്ക് യു എന്ന വാക്ക് പറയുക. അവർ നമുക്കായിട്ട് മാറ്റിവെച്ച ആ ഒരു വലിയ സാക്രിഫൈസിനും കഷ്ടപ്പാടുകൾക്കും പകരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സമയവും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം മാത്രമാണ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്ന ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്ന് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ ആണ്. പേരൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് കുട്ടികളെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് ഇന്ന് June 1st. നമ്മുടെ കുരുന്നുകളൊക്കെ ആ ഒരു വലിയ അവധിക്കാലം കഴിഞ്ഞ് വീണ്ടും സ്കൂളിലേക്ക് പോകുന്ന ഒരു ദിവസമാണല്ലേ. സോ ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന എല്ലാ കൊച്ചു മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ആശംസകൾ അറിയിക്കുകയാണ്. സോ ഈ ഒരു ജൂൺ മാസം നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അടിപൊളി മാസം ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: അതെ, നിങ്ങളെ അറിയാൻ ഞങ്ങൾ എത്തുന്നു. കളിയും ചിരിയും തമാശകളും കൂടെ അല്പം കാര്യവുമായി ഞങ്ങൾ ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്കൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിശേഷങ്ങളും ഏതുമാകട്ടെ, നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ എത്തുന്നു റേഡിയോ വണ്ടിയിലൂടെ. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മുതൽ 12 വരെ റേഡിയോ വണ്ടി. ഇനി നിങ്ങളുടെ ശബ്ദം ലോകമറിയട്ടെ ആശ്രയ FM 90. അപ്പോ കേൾക്കാൻ മറക്കല്ലേ.

0: ആശ്രയ എഫ്എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു
1: പോകേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുരമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങു പോകണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളകരുതേ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്, ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
1: സുജാത.
0: സുജാത, ചേച്ചി വീടടുത്തന്നെയാണോ?
1: കൊല്ലം.
0: കൊല്ലത്താണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഭർത്താവും മോനും ഞാനും.
0: ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ല.
0: ഹാപ്പിയായിട്ട് പോകുന്നു?
1: ഹാപ്പിയായിട്ട് പോകുന്നു.
0: ഓക്കെ, ശരി. മകന്റെ പേരെന്താ?
1: രാഹുൽ.
0: രാഹുൽ, മകൻ എന്താ ചെയ്യുന്നത്?
1: അവൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു.
0: എയർപോർട്ടിൽ വർക്ക് ചെയ്യാണ്. വലിയ മകനാണോ?
1: അതെ.
0: ശരി ശരി. അപ്പൊ ഇവിടെ എന്താ പരിപാടി? കൊല്ലംകാരിക്ക്
1: അമ്പലത്തിൽ വന്നേ.
0: ഗണപതി അമ്പലത്തിൽ വന്നെയാണോ? ദർശനം കഴിഞ്ഞോ?
1: കഴിഞ്ഞു.
0: ശരി ശരി. അപ്പൊ പോകുന്ന വഴിയാണ്. ഒറ്റവാക്കിയാണല്ലോ. ശരി ശരി. അപ്പോഴേ ഇന്ന് സ്കൂൾ തുറപ്പാണല്ലേ, പ്രവേശനോത്സവ സമയമാണ്. അപ്പം വീട്ടില് കൊച്ചുമക്കളൊന്നും ഇല്ല വേറെ? ഓക്കെ. അപ്പം ഒരുപാട് കൊച്ചുമക്കൾ ഇന്ന് സ്കൂളിൽ അവരുടെ അറിവുകൾ നേടാൻ വേണ്ടി ഇന്ന് പോകുന്ന സമയമാണ്. അപ്പോ കൊച്ചുമക്കളോട്, കുഞ്ഞുമക്കളോട് എന്താ പറയാനുള്ളത്? ഒരു അമ്മയെന്ന നിലയില്
1: നല്ലോണം പഠിക്കുക, പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കുക, കൂട്ടുകെട്ടിലൊന്നും പോവാതെ നോക്കണം. ഞങ്ങളൊക്കെ പഠിക്കാഞ്ഞതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ ജോലിക്ക് പോകുന്നതും ഒക്കെ. അപ്പം നല്ല രീതിയിൽ പഠിച്ച് ജോലി സമ്പാദിക്കാൻ നോക്കുക.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഒരുപാട് അമ്മമാർക്കും അച്ഛന്മാർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. കാരണം അവർക്ക് പഠിക്കാൻ കിട്ടിയ സമയം പഠിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു അവസ്ഥ ഒരുപക്ഷെ പല മനുഷ്യർക്കും ഉണ്ടായതല്ലേ. അപ്പം ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി എന്താ ശ്രദ്ധിക്കേണ്ടത്? നന്നായിട്ട് പഠിക്കുക, നല്ല കൂട്ടുകെട്ട് കൂടി നല്ല രീതിയിൽ ആ സമയത്തെ വിനിയോഗിച്ച് നന്നായിട്ട് പഠിച്ച് മുൻപോട്ട് പോവാ, നല്ലൊരു ജോലി നേടിയെടുക്കുക അല്ലേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരുപാട് കൊച്ചുമക്കൾ ഇന്ന് കേൾക്കേണ്ട കാര്യമാണ്. ഇപ്പോഴല്ല, ജീവിതത്തിലുടനീളം നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം കൂടിയാണ് നമ്മുടെ സുജാത ചേച്ചി പറഞ്ഞത് കേട്ടോ. സോ എന്തായാലും ഒരു വലിയ കാര്യമാണ്. അപ്പൊ എന്തായാലും ചേച്ചി പരിചയപ്പെടുന്ന സന്തോഷം. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെട്ടോ. ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെടുന്നത് കൊല്ലം സ്വദേശിയായ സുജാത ചേച്ചിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1D വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, private bus stand in Samibam, Pulaman, Kottarakara.
3: Valliye chakara valliye, malliye sandana malliye.

0: Yes, once again, we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളെ കാര്യത്തിൽ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്. ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
1: പേര് രോഹിണി.
0: രോഹിണി, രോഹിണി ചേച്ചി വീടടുത്തിനെയാണോ?
1: കൊല്ലം.
0: കൊല്ലത്താണ്. ശരി, കൊല്ലക്കാരി ഇവിടുത്തെ പരിപാടി?
1: അമ്പലത്തിൽ വന്നതാണ്.
0: അമ്പലത്തിൽ വന്നതാണ്. ദർശനം കഴിഞ്ഞോ?
1: ദർശനം എല്ലാം കഴിഞ്ഞു.
0: ശരി ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഭർത്താവുണ്ട്, രണ്ടു മക്കളുണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മൂത്ത മോനെ ജോലിയുണ്ട്, ഇളയാള് പഠിക്കുന്നു.
0: പഠിക്കുകയാണ്. ഓക്കെ. അപ്പൊ ചേച്ചി എന്താ ചെയ്യുന്നത്?
1: ഞാൻ സൂപ്പർ മാർക്കറ്റിന് വർക്ക് ചെയ്യുകയാണ്.
0: സൂപ്പർ മാർക്കറ്റ് വർക്ക് ചെയ്യാണ്. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
1: ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്.
0: കുഴപ്പമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
1: ഒരു പ്രശ്നമില്ല.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ സ്കൂളിൽ പഠിക്കുന്ന മകൻ ഉണ്ടല്ലേ?
1: ആ, മകനുണ്ട്.
0: ഓക്കെ. അപ്പം ഇന്ന് പ്രൊഫഷണൽസും ആണ്, സ്കൂൾ തുറപ്പാണല്ലേ. ഒരുപാട് കുട്ടികൾ ഇന്ന് സ്കൂളിലേക്ക് അറിവ് നേടാൻ വേണ്ടി പോകുന്ന ഒരു സമയമാണല്ലേ. അപ്പോ ചേച്ചിക്ക് എന്താണ് നമ്മുടെ കൊച്ചുമക്കളോട് പറയാനുള്ളത്?
1: കൊച്ചുമക്കൾ സ്കൂളിൽ പോയി നന്നായിട്ട് പഠിക്കുക. ഇപ്പോഴത്തെ കാലത്ത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റും.
0: തീർച്ചയായിട്ടും. അപ്പോ എത്ര വരെ പഠിച്ചാ?
1: ഞാൻ 10 വരെ പഠിച്ചു.
0: തുടർന്ന് പഠിക്കണം ആഗ്രഹമില്ലായിരുന്നു?
1: ഇല്ലായിരുന്നു.
0: അതെന്തോ?
1: ജോലിക്ക് പോയി, പൈസ കണ്ടപ്പം പോകണ്ടാന്ന് തോന്നി.
0: എന്നിട്ട്
1: പിന്നെ വീണ്ടും ജോലിക്ക് പോയി.
0: ഇപ്പൊ പഠിക്കാത്തതെന്നൊക്കെ
1: ഉണ്ട്. ആ, പഠിക്കാത്തതിനെ പറ്റി വിഷമമുണ്ട്. ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് വർക്ക് ചെയ്തപ്പോഴാണ് അതിന്റെ വില മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇപ്പൊ പറയാനുള്ളത്, കൊച്ചുമക്കളോടൊക്കെ പറയാനുള്ളത്, നല്ലതുപോലെ പഠിക്കുക. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഈ വന്ന കാലം ജീവിക്കാൻ പറ്റത്തുള്ളൂ.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരുപാട് രക്ഷിതാക്കളുടെ അനുഭവമാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് അന്ന് പഠിക്കാൻ പറ്റില്ല. അന്നത്തെ സാഹചര്യം, പൈസ കണ്ടപ്പോൾ അവർക്ക് ജോലിക്ക് പോകാൻ തോന്നി. ആ ജോലി അങ്ങ് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ അന്ന് പഠിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഒരു നല്ല ജോലി അവർക്ക് കിട്ടിയാൽ ഒരു പക്ഷെ ഇന്നത്തെ ജീവിത സാഹചര്യമൊക്കെ പാടെ മാറുന്ന തരത്തിലുള്ള നല്ല ലൈഫ് സ്റ്റൈൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നല്ലേ. അപ്പൊ എന്തായാലും നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും ഇത് തന്നെയാണ്, നന്നായിട്ട് പഠിക്കുക, നല്ലതായിട്ട് ജീവിതത്തെ നോക്കിക്കണ്ട് മുൻപോട്ട് പോകുക അല്ലേ.
1: അതെ.
0: ശരി. അപ്പൊ എന്തായാലും നമ്മളെ കരുതി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് കൊല്ലം സ്വദേശിയായ രോഹിണി ചേച്ചിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകരാൻ, പുതിയ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാൻ ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് ചുവടുവെക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശ്രയ FM 90 ഹൃദയം നിറഞ്ഞ ആശംസകൾ.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 19 adinoppum nattarkoppum appo nammal angare nammade kottarakara Pulavan Junction lathina oru vaadu nalla manushare ingane parichayapettondirikkana dei tottadutha oru kootukaranundu onnu parichayapadam endanu peru
1: ente peru Ashish
0: Ashishay veedu evidiyana
1: ente veedu Karunagappillana
0: Karunagappillana aha ente naattukaranaalle ivada endha varudi appo
1: friendine kaanan vanne
0: friendine kaanan vannana okay friendine kandu vannittu
1: aa kandu kondale kandu
0: okay seri appre veettil aarukund
1: veettil achan undu ammay undu oru brother undu
0: ellaru happy aayittirikkum
1: ella
0: എനിക്ക്
1: ചെറുപ്പമല്ല ഇഷ്ടമായിരുന്നു. അപ്പോ ആ ഒരു പ്രൊഫഷൻ തന്നെ എടുക്കണമെന്ന് നിർബന്ധമായിരുന്നു.
0: ചെറുപ്പമല്ലേ വായി നോക്കാൻ ഇഷ്ടമായിരുന്നു?
1: ഇഷ്ടമാണ്.
0: ഓക്കെ ശരി ശരി. അപ്പൊ ഇപ്പൊ നോക്കുവാണെങ്കിലേ ഇപ്പം നമ്മുടെ ഈ ഏരിയയിലൊക്കെ അടുത്തടുത്തടുത്ത് ഡെന്റൽ ക്ലിനിക്കുകളാണ്. അപ്പൊ ഇതിന്റെ കോമ്പറ്റീഷൻ ഹൈ അല്ലേ? ഇപ്പോ
1: കോമ്പറ്റീഷൻ ഹൈ ആണ്, എന്നാലും നമ്മളുടേതായിട്ടുള്ള രീതി ഉണ്ടല്ലോ. അപ്പോ നല്ലതാണെന്നുണ്ടെങ്കിൽ ആരായാലും തിരിച്ച് വീണ്ടും വിടും നമ്മുടെ അടുത്ത് തന്നെ. അപ്പൊ എത്ര കോമ്പറ്റീഷൻ ആണെങ്കിലും നമുക്കതൊരു പ്രശ്നമായി തോന്നുന്നില്ല. ഡോക്ടർ നല്ലതാണെങ്കിൽ പേഷ്യന്റ് വന്നിരിക്കും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നല്ല ഡോക്ടർ ആണെങ്കിൽ അവിടെ ആള് കൂടും അല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും മുൻപോട്ട് നല്ല നല്ല സേവനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോ പ്രൊഫഷണൽ ലൈഫിൽ എല്ലാ ഒരു ആശംസകളും കേട്ടോ.
1: താങ്ക് യു താങ്ക് യു.
0: അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലവൻ ജംഗ്ഷനിലെത്തി ഡോക്ടർ ആശിഷിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ആശിഷിനോട് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടോണ്ടിരുന്നോളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഒപ്പം.
1: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി നമ്മുടെ ആശിഷിനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ആശിഷിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനാണ്. ആശിഷേ, ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ?
2: സ്വന്തമായിട്ട് ക്ലിനിക് ഇടുക എന്നാണ് ആഗ്രഹം. സാധിക്കുമെന്ന് വിചാരിക്കുന്നു.
1: ഇപ്പൊ നടന്നിട്ടില്ല?
2: നടന്നിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞില്ല.
1: ഫൈനൽ ഇയർ ആണോ?
2: ഫൈനൽ ഇയർ ആണ്.
1: ഓക്കെ, ശരി ശരി. അപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സിന്റെ കാര്യം പറയുമ്പോഴേ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമ്മൾ ഈ വാർഡിലൊക്കെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും പല പേഷ്യൻസിന്റെയും ബൈസ്റ്റാൻഡേഴ്സിന് ഈ ഡോക്ടേഴ്സിനുള്ള സമീപനം ചിലപ്പോൾ കുറച്ച് മോശമാവാറുണ്ടല്ലേ. സോ ഈ ഒരു സമീപനത്തിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നത്?
2: ഒന്നാമത്തെ കാര്യം, ഈ ജനങ്ങൾക്ക് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ചിലർക്ക് ഒരു പുച്ഛമൊക്കെ ഉണ്ട്. കാരണം പി ജി ഇല്ലല്ലോ എന്ന് അടുത്ത ചോദ്യം. കാരണം ഈ അഞ്ചര വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് പി ജി എന്താ, വെറും ഡോക്ടറാണെന്നുള്ള ചോദ്യമാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി എല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് MBBS കാര്യത്തിൽ. അപ്പോൾ ആ രീതിയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ സ്പെഷ്യലൈസേഷൻ എടുത്ത് പിന്നീട് നമ്മളൊരു ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഡോക്ടർമാരെ അവരെ ആ ഒരു അവരുടെ സ്ട്രെസ് കാരണമോ അല്ലെ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങൾ കാരണമോ ചിലപ്പോൾ അവർ ഫാസ്റ്റായിട്ട് പേഷ്യൻറ്റിനെ ശ്രദ്ധിക്കുമായിരിക്കാം. പക്ഷെ അത് പക്ഷേ പേഷ്യൻസ് പലരും പല രീതിയിൽ കാണുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ആവശ്യമില്ല. കാരണം ഓരോ ഡോക്ടേഴ്സിനും അവൻ്റെ സ്ട്രെസ് ഉണ്ട്, അതിൻ്റെതായ പ്രശ്നമുണ്ട്, അതിൻ്റെതായ കോൺസിക്വൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം പേഷ്യൻസും തിരിച്ചു വരുവാൻ. രണ്ടുപേരും ഔട്ട്കം ശരിയാണെങ്കിൽ മാത്രമേ ആ ഒരു ആതുര സേവന രംഗം മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ആ രീതി തന്നെ പെരുമാറണമെന്നാണ് എൻ്റെ അഭിപ്രായം.
1: തീർച്ചയായിട്ടും ഒരു പേര് മാത്രം നന്നായി പോരാ, രണ്ട് പേര് നന്നായിട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു ആതുര സേവന രംഗം മനോഹരമാകാൻ പറ്റൂ, ഏറ്റവും നല്ല സർവീസ് കൊടുക്കാൻ പറ്റൂ. തീർച്ചയായിട്ടും ഡോക്ടർ ആശിഷ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഡോക്ടർ ആശിഷ് ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
2: താങ്ക് യു, താങ്ക് യു. എനിക്ക് സന്തോഷം.
1: ഓക്കെ, അപ്പൊ നമ്മളെ കേരളത്തിൽ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് ഡോക്ടർ ആശിഷിനെയാണ് കേട്ടോ. ഇതേപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: Nammude Dimos Furniture il mass wishu class offer. Adhe ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare mega exchange melayana Dimos ningalkkayi orukkirikkunnathu. Santoshavartha Dimos Furniture pol Tiruvallayilum. ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ കൊട്ടാരക്കര.

You are listening to Ashraya FM 90, Nadinuppam, Natargopam. അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകരാൻ, പുതിയ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാൻ ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് ചുവടുവെക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശ്രയ FM 90 യുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 Nadinuppum Natargoppum. Appo nammal angirde nammude Pulavan Junction lathi innu oru paadu nalla manushare ingane parichayapettondirikkana. Dei thottadathu oru chetan undu. Chetan ennu parichayapadam cheta peru enganeyanu?
1: Ente peru Raghu ennaanu.
0: Raghu, Raghu cheta veedu adu thanneyano?
1: Alla, ivide padaravaanu.
0: Padaravathilaanu. Okay. Ivide endha parivadi?
1: Ivide chumma oru business kaaryangalottu vannaanu.
0: Okay, sari. Appo veedil irakkunde.
1: Illa, amma undu, achan undu, bhari undu, mohan undu.
0: Ellare happy aayittu povu.
1: Happy aayittu
0: വീട്ടില് ചെറിയ മക്കളുണ്ടോ? സ്കൂളിൽ പോകുന്ന കുട്ടികള്?
1: അനിയത്തിയുടെ മക്കളുണ്ട്.
0: അനിയത്തിയുടെ മക്കളുണ്ട്. ശരി. അപ്പോഴേ സ്കൂളിൽ ഇപ്പൊ ഇന്ന് സ്കൂൾ ഉറപ്പാണല്ലേ, പ്രവേശനോത്സവമാണ്. അപ്പം ഒരുപാട് കുഞ്ഞു വിരുന്നുകൾ സ്കൂളിലേക്ക് പോകുന്ന സമയമാണ്. അപ്പോ അവിടൊക്കെ എന്താ പറയാനുള്ളത്?
1: നന്നായിട്ട് പഠിക്കണം, നല്ല വിദ്യാഭ്യാസം വേണം, നല്ല രീതിക്ക് നടക്കണം, നല്ല ഇതായിട്ട് വലിയ വലിയ കൂട്ടുകെട്ടായിട്ട് പോകരുത്, നല്ല കൂട്ടുകേട് വേണം, ഇതൊക്കെ പറയാനുള്ളൂ.
0: എന്താണ് നമ്മുടെ വീട്ടിലെ ഏതൊരാളത്ത് ചോദിച്ചാലും ഇത് തന്നെ പറയാനുള്ളത്? നന്നായിട്ട് പഠിക്കുക, നല്ല നമുക്ക് നല്ല വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും മുൻപോട്ട് ജീവിക്കാൻ പറ്റുമല്ലേ?
1: അതേ ഉള്ളൂ, അതേ ഉള്ളൂ.
0: എത്ര വരെ പഠിച്ചു?
1: ഞാൻ 10th ക്ലാസ് വരെ പഠിച്ചാണ്.
0: 10th ക്ലാസ് വരെ പഠിച്ചാണ്. തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഇല്ലായിരുന്നോ?
1: ഉണ്ടായിരുന്നു, ഞാൻ പോയില്ല. ഞാൻ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാ പോയി, അതിന്റെ പേര് പഠിക്കാൻ പോയില്ല.
0: അതിന് ഖേദമുണ്ടോ? ഇപ്പോ
1: ഖേദമുണ്ട്.
0: അപ്പൊ എന്തായാലും ഈ ദിവസം പരിചയപ്പെടാൻ പറ്റിയ ആളാണ്. കാരണം നമുക്ക് പറ്റിയ സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമം ഉൾക്കൊണ്ട് മുൻപോട്ട് ജീവിതം കൊണ്ടുവന്ന വ്യക്തിയാണ് നമ്മുടെ രഘു ചേട്ടൻ, അല്ലേ?
1: അതെ അതെ.
0: ശരി ശരി. അപ്പൊ എന്നാലും കേൾക്കേണ്ട കാര്യമാണ്. സോ അപ്പൊ എന്തായാലും ഒരുപാട് കുഞ്ഞുമക്കൾ ഇപ്പൊ ഇന്ന് സ്കൂളിലേക്ക് ചൂടുവെക്കുകയാണ്, പോവുകയാണ്. അപ്പൊ എന്തായാലും വിദ്യാഭ്യാസമാണ് ഏറ്റവും വളരെ നന്നായിട്ട് പഠിക്കുക, നല്ല ലൈഫിൽ മുൻപോട്ട് കൊണ്ടുവരാൻ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്, അല്ലേ? സോ അപ്പൊ എന്തായാലും ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെടണം. അപ്പൊ ഇന്ന് രഘു ചേട്ടൻ ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ.
0: അപ്പൊ നമ്മളെ കരുതി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് രഘു ചേട്ടനാണ് കേട്ടോ. ദൈവത്തിൽ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: Nammude Dimos Furniture il mass issue class offer. Adhe ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare mega exchange melayana Dimos ningalkkayi orukkirikkunnathu. Santoshavartha Dimos Furniture pol Tiruvellayilum. Dimos Furniture Pulaman Kottarakara.
0: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam. ഹലോ, നമസ്കാരം. ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന് പ്രസാദ.
0: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
0: ആയിരം പറ മുത്തുണ്ടേ.
2: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ
3: പോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
4: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

കേട്ടിന്റെ റേഡിയോ വണ്ടിയുമായി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലെ. കുറച്ചു പേരുടെ നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. അപ്പോൾ റേഡിയോ വണ്ടിക്കിതെ തൽക്കാലം ഇവിടുന്ന് വണ്ടിതിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടിയുടെ യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടേയിരിക്കൂ. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. ഇന്ന് June 1 ഒരു കിടിലൻ തിങ്കളാഴ്ച ദിവസമാണല്ലേ. ഈ June 1 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആ പഴയ സ്കൂൾ ഓർമ്മകളാണല്ലേ. പുതിയ കൊടയും ബാഗും ഒക്കെ ആയിട്ട് കൂട്ടുകാരുടെ കൂടെ സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു കാലം. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് വിദ്യാലയത്തിലേക്ക് പോകുന്ന ആദ്യാക്ഷരം കുറിക്കുന്ന എല്ലാ കുരുന്നുകൾക്കും, അതുപോലെ തന്നെ പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഈ ഒരു അധ്യയന വർഷം ഒരു കിടിലൻ വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇനി 2 മണി വരെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0474 2919090 0474 2919090. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഫേവറേറ്റ് ആയ പാട്ടുകൾ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490906 95266490090. കാഴ്ച എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ മോഹൻ സിതാര കമ്പോസ് ചെയ്തൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പാട്ട് എല്ലാ കുട്ടികൾക്കും വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാണ്. സോ ഈ ഒരു പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെ ഉള്ളത് ആർ ജെ അനാമിക.

0: യെസ്, അങ്ങനെ ദുരന്തർ മൂവിയിലെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് ഫസ്റ്റ് കോളർ ഈസ് വെയിറ്റിംഗ്. നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നേ?
1: ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ ശിവപ്രസാദ് പിണറ്റുംമൂട്ടിന്ന് വിളിക്കുന്നത്.
0: ആദ്യമായിട്ടാണോ വിളിക്കുന്നത് ചേട്ടാ?
1: അല്ല, നേരത്തെ രണ്ടു വട്ടം വിളിച്ചിട്ടുണ്ട്.
0: വിളിച്ചിട്ടുണ്ട്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹലോ
1: ഹലോ,
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാൻ
0: ഒറ്റയ്ക്കുള്ളു. ഇപ്പോ എങ്ങനെയുണ്ട് മഴയൊക്കെ? എങ്ങനെയുണ്ട് മഴയൊക്കെ? എങ്ങനെയുണ്ട് ഇപ്പോ? സുഖായിട്ട് പോകും. നോക്കി, ഏത് പാട്ട കേൾക്കണ്ടേ?
1: ഓഹോ,
0: ഒരു ചെറിയ ദാസേട്ടനാണെന്ന് തോന്നല്ലോ. ചെറിയൊരു ദാസേട്ടനാണെന്ന് തോന്നല്ലോ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാവർക്കും വേണ്ടി,
0: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ? ഓക്കെ, എന്തായാലും പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചത്

0: ഒരുപാട് സന്തോഷം.
1: ഓക്കെ,
0: താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ വിളിച്ചത് ശിവപ്രസാദ് ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന ഒരു പഴയ പാട്ടാണ്, 1978 റിലീസ് ആയിട്ടുള്ള തമ്പുരാട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേടനും പി സുശീലാമയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഈ ഒരു പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ജി ദേവരാജൻ മാസ്റ്റർ ആണ് കേട്ടോ. വരികൾ എഴുതിയിട്ടുള്ളത് കാവാലം നാരായണ പണിക്കരാണ്. ഈ ഒരു പാട്ട് നമ്മുടെ ശിവപ്രസാദ് ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ആസ്ട്രിയ FM 90, എനിക്ക് വാഴ 2 മൂവിയിലെ തൂക്കി സോങ് വെച്ച് തരണേ. ഇത് സ്കൂളിൽ പോയ എന്റെ മക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്ധ്യ ചേച്ചിയാണ്. സന്ധ്യ ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് വാഴ 2 മൂവിയിലെ ഒരു കലക്കൻ പാട്ടാണ് കേട്ടോ. നമ്മുടെ മാളവിക സുന്ദർ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. വാഴ 2 സിനിമയിലെ പാട്ടുകളെ പറ്റി പറയാനായിട്ടാണെങ്കിൽ 9 മ്യൂസിക് ഡയറക്ടേഴ്സ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സിനിമ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ കണ്ടിഷ്ടപ്പെട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ള ഒരു സിനിമയിലെ ഒരു അതിമനോഹരമായിട്ടുള്ള പാട്ടാണ്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ സന്ധ്യ ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കാം നമ്മുടെ കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം വാഴ 2 എന്ന സിനിമയിലെ ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: Pere Pardon's Golden Diamonds, manufacturers and wholesalers. நெடுமங்காட் நெய்யாற்றங்கர கொட்டாரக்கர கருநாகப்பள்ளி.
1: மக்கள் நல்லவரும் வெள்ளியவருமாக 48 வருஷத்தைய பாரம்பரியமுள்ள கொல்லம் ஜில்லையிலே ஆதித்தே CBC ஸ்கூலாய அஞ்சல் சபரிகிரி இங்கிலீஷ் ஸ்கூலில் டே கேர் முதல் பிளஸ் டூ வரையுள்ள குட்டிகளுக்கு அட்மிஷன் ஆரம்பிச்சிருக்கிறது. போர்டிங் சௌகரியம் லபியமான. கான்டாக்ட் 9746564400.
2: விலக்குறவும் குணமேன்மையும் ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
6: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് RJ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് കൃത്യം 28 ആയിരിക്കാണ് കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
7: ഹലോ
6: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇത് ആരാ സംസാരിക്കുന്നേ?
7: നമസ്കാരം,
6: ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ സുഖായിട്ടിരിക്കുന്നു. മണിച്ചേച്ചി എന്തേ?
7: മണിച്ചേച്ചി ചക്കയുടെ മേളിലാണ്.
6: ചക്കയുടെ മേളിലാണോ? ഓക്കെ, അപ്പൊ ചക്കയാണ് ഇന്നത്തെ സ്പെഷ്യൽ അല്ലേ? ചക്ക കഴിച്ചിട്ട് കൊറേ നാളായല്ലോ. ഞങ്ങൾ കൊണ്ട് തരുവോ? ഓക്കെ, ഒരിക്കലും ചക്കയായിട്ട് വരണം കേട്ടോ. ഓക്കെ, ഇന്നേ ഇത് പാട്ട കേൾക്കണ്ടേ?
7: ഇന്ന് ഒരു വടക്കൻ വീരഗാഥ, അതിനകത്തെ കളരി വിളക്ക് തെളിഞ്ഞതാണ്.
6: ഓക്കെ, നമ്മുടെ ചിത്രാമ്മ പാടിയിട്ടുള്ള പാട്ടാണ്.
7: അതെ.
6: ഡെഡിക്കേഷൻ ഉണ്ടോ?
7: മണിക്ക് വേണ്ടി,
6: മണി ചേച്ചിക്ക് വേണ്ടിട്ടല്ലേ. ഓക്കെ, എന്തായാലും ഈ ഒരു പാട്ട് കേൾപ്പിക്കാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ വിളിച്ചത് അജയ്മണി ചേട്ടനാണ്. അജയ്മണി ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള കളരി വിളക്ക് തെളിഞ്ഞതാണോ എന്ന പാട്ടാണ്. ഒരു എവർഗ്രീൻ ആയിട്ടുള്ള പാട്ടാണ്. ബോംബെ രവിയാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ അജയ്മണി ചേട്ടന്റെ പ്രിയപ്പെട്ട ഭാര്യ മണിച്ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് ആഫ്റ്റർനൂൺ റേഡിയോ ആശ്രയ FM. അറിവിന്റെ അക്ഷരമുറ്റത്ത് ആദ്യാക്ഷരം പകർന്നു നേടാനെത്തുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും വേണ്ടി കാസറ്റ് കഫേയിൽ അനുബന്ധം സിനിമയിൽ കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞിയും എന്ന ഗാനം കേൾപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കേ വാവന്നൂരുള്ള മുഹമ്മദിക്കാണ്. മുഹമ്മദിക്ക ചോദിച്ചിരിക്കുന്ന പാട്ട് അനുബന്ധം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ട് തന്നെയാണ്. ബിശു തിരുമലയുടെ വരികൾക്ക് ശ്യാം സാറാണ് മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൾ ലിസണിംഗ് ടു ആശ്രയ FM 90.9. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
5: കളരി വിളക്ക് തെളിഞ്ഞ

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് കൃത്യം 42 ആയിരിക്കാണ് കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹലോ ആശ്രയ എഫ് എം, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ മീര. എനിക്ക് വേട്ടേക്കാരൻ മൂവിയിലെ കരികാലൻ സോങ് വെച്ച് തരുമോ? ഡെഡിക്കേഷൻ എന്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. പുള്ളിക്കേറെ ഇഷ്ടമാണ് ഈ പാട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മീര മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ മീര ഏറ്റവും സ്നേഹത്തോടുകൂടി തന്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടി ചോദിച്ചിരിക്കുന്ന പാട്ട് വേട്ടയക്കാരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി സുർജിത് ആൻഡ് സംഗീത രാജേഷനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. വിജയ് ആന്റണിയാണ് ഈ ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കപിലനാണ് ഈ ഒരു പാട്ടിന് വേണ്ടി ലിറിക്സ് എഴുതിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ മീരയുടെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു പാട്ടാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0474219090047219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം വേട്ടേക്കാരൻ എന്ന സിനിമയിലെ ആ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: പ്രധാന വാർത്തകൾ. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മ്യാൻമാർ ചരിത്ര സാംസ്കാരിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു ചർച്ച. സുരക്ഷ, കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും മ്യാൻമാർ പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായി ഓങ് ലെയിൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മ്യാൻമാർ പ്രസിഡന്റ് നാളെ മുംബൈ സന്ദർശിക്കും. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3ഉം ഝാർഖണ്ഡിൽ 2ഉം മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവുവരുന്നത്. തെരഞ്ഞെടുപ്പ് ഈ മാസം 18ന് നടക്കും. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കും ഉപതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP സി വി ഷൺമുഖം എന്നിവർ രാജിവച്ച ഒഴിവുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകി. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കരാർ രാജ്യത്തെ വിദ്യാർത്ഥികൾ, കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് ഗണ്യമായി പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്തു. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവയിൽ കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടി. സുപ്രീംകോടതി ജഡ്ജിയായി 5 പേർ കൂടി നിയമിതരായി. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർന്നു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനയ്ക്കു ശേഷം നിയമനം രാഷ്ട്രപതി അംഗീകരിക്കുകയായിരുന്നു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഷീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരും മുതിർന്ന അഭിഭാഷക വെങ്കട സുബ്രഹ്മണ്യ മോഹനയുമാണ് പുതുതായി നിയമിക്കപ്പെട്ടത്. രാജ്യത്ത് 6 വർഷം വിജയകരമായി പൂർത്തിയാക്കി PM സ്വനിധി പദ്ധതി. ഈടില്ലാ വായ്പ ലഭ്യമാക്കി ലക്ഷക്കണക്കിന് തെരുവ് കച്ചവടക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പദ്ധതിയിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2020 ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതുവരെ 1,12,00,000 വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 2030 മാർച്ച് വരെ പദ്ധതി നീട്ടിയിട്ടുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് പുതിയ അറിവുകൾ തേടാനും അറിയാനുമുള്ള ആഗ്രഹം കുട്ടികൾ വളർത്തിയെടുക്കണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു.
3: വിദ്യാഭ്യാസത്തിനെ അതിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി കേരളത്തെ മാറ്റുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെത്തുന്ന മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളുടെ തലമുറയ്ക്ക് വാക്ക് നൽകുന്നു. നമ്മൾ കേരളത്തിൽ കൂടുതൽ ശാസ്ത്രബോധമുണ്ടാക്കാൻ ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിൽ സയന്റിഫിക് സെന്റേഴ്സുകൾ, സെന്റേഴ്സ് ഓഫ് സയന്റിഫിക് ടെമ്പേഴ്സ് ആരംഭിക്കുക.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFിൽ നിന്നും മുഹമ്മദ് മുഹ്സീൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. പട്ടാമ്പി MLA മുഹ്സീൻ CPI പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിലാണ് പരാമർശം. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഗോവയിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 goals തകർത്താണ് ഇന്ത്യ ഗ്രൂപ്പ് ബിയിൽ 1st. ബുധനാഴ്ച നടക്കുന്ന സെമിയിൽ ഭൂട്ടാനാണ് ഇന്ത്യയുടെ എതിരാളി. രാജ്യത്ത് 19 kg വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 rupees മുതൽ 53.50 rupees വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വിലവർദ്ധന. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. June 4 കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം July 31 തുടരും. ഏകഭാരതം ശ്രേഷ്ഠഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവപ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. IIM കോഴിക്കോട് ക്യാമ്പസിലാണ് പരിപാടി. 33 യുവപ്രതിനിധികളാണ് കോഴിക്കോട് IIMൽ എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന പശ്ചിമബംഗാൾ മന്ത്രിസഭ വിപുലീകരിച്ചു. രാവിലെ ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ 35 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയുടെ അംഗസംഖ്യ 41 ഉയർന്നു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. ആഫ്രിക്കയിലെ എബോള വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകിയ അടിയന്തര സഹായങ്ങൾക്ക് ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ ഏജൻസി ആഫ്രിക്ക സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആന്റ് പ്രിവെൻഷൻ നന്ദി അറിയിച്ചു. എബോള പ്രതിരോധത്തിനായി രോഗനിർണയ കിറ്റുകൾ, മരുന്നുകൾ, മറ്റവശ്യ സാധനങ്ങൾ എന്നിവയാണ് ഇന്ത്യ എത്തിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ യോങ് ലെയ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2nd ന്യൂഡൽഹിയിൽ തുടക്കമായി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കാനോ കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0474 291 9090 0474 291 9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് അനാമിക, ഞാൻ ചിന്നു. ഇന്നെനിക്ക് സിനിമാ കമ്പനിയിലെ വെള്ളിൽ പറവകളായി വെച്ചു തരുമോ? ഇതിന്ന് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന മിന്നുവിനും അനിയൻകുട്ടിനും മറ്റും എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാ കുട്ടികൾക്കും ആശംസകൾ പറയണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിന്നു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന എല്ലാ കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. അപ്പൊ നമ്മുടെ ചിന്നു ചേച്ചിയെ ചോദിച്ചിരിക്കുന്ന പാട്ട് സിനിമാ കമ്പനി എന്ന സിനിമയ്ക്ക് വേണ്ടി കാർത്തിക് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് ഇത്. അൽഫോൺസ് ജോസഫ് ആണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. റഫീഖ് അഹമ്മദ് ആണ് മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ ചിന്നു ചേച്ചിയുടെ മക്കളായിട്ടുള്ള മിന്നുവിനും അനിയൻകുട്ടിനും വേണ്ടിയിട്ടും അതുപോലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹലോ ആശ്രിയ എഫ് എം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് എനിക്കൊരു പാട്ട് വേണം. അത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടിയാണ്. തുടരും സിനിമയിലെ കൺമണിപ്പൂവെ എന്ന സോങ് ആണ്. ഇന്ന് സ്വന്തം റിയ, റിയ ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. റിയ ചോദിച്ചിരിക്കുന്ന പാട്ട് തുടരും എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ എം ജി ശ്രീകുമാർ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് കൺമണിപ്പൂവെ എന്ന പാട്ട്. ജേക്സ് ബിജോയ് ആണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു തുടരും എന്ന സിനിമയെ പറ്റി പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ ലാലേട്ടനും ശോഭനയും 15 വർഷത്തിന് ശേഷം ഒന്നിച്ചഭിനയിച്ച ഒരു സിനിമ കൂടിയാണ്. ഒന്നിച്ചഭിനയിച്ച സിനിമ പിന്നീട് ബ്ലോക്ക് ബസ്റ്റർ ആവുകയും ചെയ്തു അല്ലേ. 100 കോടി ക്ലബിൽ കയറിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. എന്തായാലും ഈ ഒരു തുടരും എന്ന സിനിമയിലെ കൺമണിപ്പൂവ എന്ന പാട്ട് റിയയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Yasit Coffee. Yasit Coffee. Ivide ishtam pole vaattu. Ishtam pole vaattu.

0: തുടരുമെന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളറും വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ? മോഹൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഓ, നല്ല വിശേഷം.
0: നല്ല വിശേഷമാണ്. മഴയൊക്കെ എങ്ങനെയുണ്ട്?
1: രണ്ടു
0: ദിവസം കൊണ്ടില്ല.
1: നല്ല വെയിലും ഒക്കെ.
0: നല്ല വെയിലൊക്കെയാണ്. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചോ?
1: ഇല്ല, 2 മണിയാകാതെ കഴിക്കത്തില്ല.
0: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് പ്രേമാഭിഷേകത്തിലെ യേശുദാസും ബാണിചേരാൻ കൂടെ പാടിയ പാട്ട്.
0: ഓക്കെ, പാട്ട് ഏതായിരുന്നു?
1: മഴക്കാല മേഘം ഒന്ന് മല ഊഞ്ഞാലാട്ട്.
0: ഓക്കെ, രണ്ടുപേര് പാടുന്നോ?
1: ഇല്ല, ശരിയാകത്തില്ല.
0: പാടി വെറുപ്പിക്കുന്നില്ല അല്ലേ? ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ? ഓക്കെ, എന്തായാലും ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് മോഹൻ ചേട്ടനാണ്. മോഹൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് 1982 റിലീസ് ആയിട്ടുള്ള പ്രേമാഭിഷേകം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേടനും വാണിയമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് മഴക്കാല മേഘം ഒന്ന് എന്ന പാട്ട് കേട്ടോ. ഈ ഒരു പാട്ട് എല്ലാ ലെസണേഴ്സിനും വേണ്ടിയിട്ടും നമ്മുടെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹലോ ഓസ്ട്രിയ, ടുഡേ ഈസ് എൻ ഔസം ഡേ. ഐ വുഡ് ലൈക്ക് ടു ലിസൺ ഈ പുഴയും കുളിർക്കാറ്റും ഫ്രം ദ മൂവി മയൂഖം. ക്യാൻ യു പ്ലീസ് പ്ലേ ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് സരജ ചേച്ചിയാണ് കേട്ടോ. സരജ ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് 2005 റിലീസ് ആയിട്ടുള്ള മയൂഖം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ബോംബെ രവിയാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വരികൾ എഴുതിയിട്ടുള്ളത് മാൻകൊമ്പ് ഗോപാലകൃഷ്ണനാണ് കേട്ടോ. ഒരിക്കലും തിരികെ ലഭിക്കാൻ സാധ്യതയില്ലാത്ത എന്നാൽ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നിഷ്കളങ്കമായ ബാല്യകാലത്തിന്റെ നല്ല ഓർമ്മകളെ തൊട്ടുണർത്തുന്ന ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. എന്തായാലും ഈ ഒരു പാട്ട് സരജ ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാൻ

ആയിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Yasit Coffee. Ivide ishtam pole vaattu.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകരാൻ, പുതിയ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാൻ ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് ചുവടുവെക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശ്രയ FM 90 ഹൃദയം നിറഞ്ഞ ആശംസകൾ.

0: യാസിറ്റ് കഫി
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ്, എങ്ങനെ കാസറ്റ് കഫിയാണ് ആശ്രയ എഫ് എം 90-ൽ കൂടെയുള്ളത്. ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സ്വവേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾക്കായിട്ട്. ടു ദ നമ്പർ 0474219090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
3: ഹലോ, നമസ്കാരം മോളെ.
2: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ? ശാന്ത ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ? സുഖമായിട്ടിരിക്കുന്നോ?
3: സുഖമായിട്ടിരിക്കുന്നു മോളെ. ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു ദിവസമാണ്.
2: സങ്കടമുള്ള ദിവസമാണ്? എന്താണ്?
3: ഞങ്ങളുടെ കൂടെ 2 വർഷത്തോളം ഉണ്ടായിരുന്ന മക്കളൊക്കെ LKG-യിലും 1-ാം ക്ലാസ്സിലോട്ടൊക്കെ പോയ ഒരു ദിവസമാണ് ഇന്ന്.
2: ഓക്കെ.
3: അതുകൊണ്ട് അംഗൻവാടി ആകെ ഉറങ്ങിയിരിക്കുവാണ്.
2: ഉറങ്ങിയിരിക്കുവാണ്. പിള്ളേരുടെ ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല അല്ലേ?
3: നല്ല വിഷമമുണ്ട് മനസ്സില്. ആകെ ഞങ്ങൾക്കൊരു വല്ലാത്തൊരു ദിവസമാണ്. ഇനി പുതിയ കുട്ടികളൊക്കെ വന്ന് ഞങ്ങൾ ഇണങ്ങി അവരുമായിട്ടൊക്കെ പോണം, എന്നാലേ ഈ സങ്കടം മാറത്തുള്ളൂ.
2: പുതിയ കുട്ടികൾ വരുമ്പോ കുറച്ചുകൂടെ ഒന്ന് ജോളി ആവൂലോ, ജിൽ ജിൽ വൈബ് ആകൂലോ.
3: അവരുമായിട്ടൊക്കെ നമ്മളിണങ്ങി പ്രായമുള്ള മക്കളായിരിക്കും വരുന്നത്.
2: അതെ അതെ.
3: പോയിട്ടുള്ളവര് 5 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണ്. അപ്പൊ അവരുമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനും അവരുമായിട്ട് കളി ചിരി കാര്യങ്ങളൊക്കെ പോകുമ്പോ നമുക്ക് എല്ലാ ദുഃഖങ്ങളും മറന്ന് പോകുന്ന ദിവസങ്ങളായിരുന്നു.
2: ഓക്കെ. കുഞ്ഞു പിള്ളേടെ മുഖം കാണുമ്പോ നമ്മുടെ വിഷമൊക്കെ മാറും അല്ലേ?
3: മാറും മാറും മോളെ, ഉറപ്പായിട്ടും.
2: ഓക്കെ. അപ്പൊ അവരെ മിസ് ചെയ്യുന്നുണ്ടല്ലേ ശരിക്കും പറഞ്ഞ?
3: ഭയങ്കര സങ്കടമുണ്ട്, പറയാൻ പോലും പറ്റുന്നില്ല, വാക്കുകളില്ല.
2: വാക്കുകളില്ല. ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ മക്കൾക്ക് വേണ്ടി? ആയിരിക്കുമല്ലോ പാട്ട്.
3: ചിത്രത്തിലെ കുറുക്കൻ എന്നുള്ള ആ ഒരു പാട്ട് കേൾപ്പിച്ചു തരണം. അതരാമോളെ?
2: ഓക്കെ, തീർച്ചയായിട്ടും വെച്ചു തരാം കേട്ടോ. പറഞ്ഞു.
3: പാട്ട് ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കലോത്സവത്തിന് പഞ്ചായത്ത് കലോത്സവം ഉണ്ടായിരുന്നു അംഗൻവാടി മക്കൾക്ക് വേണ്ടിയുള്ള. അതില് ഞങ്ങൾ മക്കള് ഡാൻസ് കളിച്ച് ഒരു പാട്ടാണ് കുക്കറു ഉക്കു കുറുക്കൻ എന്നുള്ള പാട്ട്.
2: അതും
3: ഒരു സന്തോഷകരമായ ഒരു നിമിഷമാട്ടെ എന്ന് ആലോചിക്കുന്നു.
2: ഓക്കെ. അപ്പൊ പിള്ളേരെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ സാരമില്ല, പഠിത്തത്തിന് വേണ്ടിയാണല്ലോ പോയത്. പിള്ളേര് വലുതാവും അല്ലേ, അംഗൻവാടി മാത്രം ഇരുന്നാ പറ്റില്ലല്ലോ. അതുകൊണ്ടല്ലേ, അതുകൊണ്ട് വിഷമാക്കിയേ, വിഷമിച്ചിരിക്കണ്ട കേട്ടോ. എത്ര പേരുണ്ടായിരുന്നു അംഗനവാടിയില്?
3: ഞങ്ങൾക്ക് പോകാൻ 7 പേരുണ്ടായിരുന്നു മോളെ.
2: ഓക്കെ, 7 പിള്ളേരുണ്ടായിരുന്നല്ലേ
3: പോവാനായിട്ട്.
2: ഓക്കെ. അപ്പൊ 7 മക്കൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
3: ആദ്യമായിട്ട് കടന്നു എന്ന എല്ലാ മക്കൾക്കും, ഈ ലോകത്തുള്ള എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട്.
2: ഓക്കെ, എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് വെച്ചു തരാട്ടോ.
3: ഓക്കെ,
2: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ശാന്ത ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് വെള്ളി നക്ഷത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ബേബി വിദ്യ പാടിയിട്ടുള്ള കുക്കുരു കുക്കു കുറുക്കൻ എന്ന പാട്ടാണ്. നമ്മുടെ ശാന്ത ചേച്ചിയുടെ അംഗനവാടിയിൽ 7 കുട്ടികൾ ഉണ്ടായിരുന്നു. അവര് പുതിയ ക്ലാസ്സിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ മക്കളെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും മിസ് ചെയ്യേണ്ട, പഠിത്തത്തിന് വേണ്ടിയിട്ട്, ഉപരി പഠനത്തിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും പോയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ ഒരു കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടും ഇന്ന് ആദ്യാക്ഷരം കുറിക്കുന്ന എല്ലാ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടും വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ് കേട്ടോ. ഹായ് അനാമിക, എനിക്ക് ഭാഗ്യദേവതയിലെ ആടിത്തിരുതന്നിൽ വീണാലും വിടരുന്നുണ്ടെന്നാലും സന്ധ്യ നീ സുന്ദരിയ എന്ന പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് രേവതി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചു തരാലോ. നമ്മുടെ സത്യനന്ദക്കാട് സംവിധാനം ചെയ്ത ഭാഗ്യദേവത എന്ന സിനിമയ്ക്ക് വേണ്ടി കാർത്തിക് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ഒരു പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഇളയരാജയാണ് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ രേവതി ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: You are listening to Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പൊന്നു വിളയുന്ന മണ്ണിനെ പൊന്നുപോലെ കാക്കാം. കൃഷിയെ സ്നേഹിക്കാനും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി ലൗഡ് സ്പീക്കറിൽ ഞാറ്റുവേല എന്ന സെഗ്മെന്റ്.
2: ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി.
1: എല്ലാ തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.

0: യാസിൻ കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Once again, welcome back to Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കണം. അപ്പോൾ 2 മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള ടൈമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സിന്ധു ചേച്ചിയാണ്. ഹായ് ആശ്രയ FM 90, ഇന്ന് സ്കൂളിൽ പോയ എല്ലാ കുരുന്നു മക്കൾക്കും വേണ്ടി എനിക്ക് ജനനായകൻ മൂവിയിലെ ചെല്ല മകളെ വെച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സിന്ധു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മുടെ ദളപതി വിജയ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. അനിരുദ്ധാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വരകളെഴുതിയിട്ടുള്ളത് വിവേകാണ് കേട്ടോ. ഈ ഒരു പാട്ട് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്ന എല്ലാ കൊച്ചുകുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്നും കൈലാസ് ആണ്. കൈലാസ് ചോദിച്ചിരിക്കുന്ന പാട്ട് ദേവരാഗം എന്ന സിനിമയിൽ ഒരു പാട്ടാണ് കേട്ടോ. തീർച്ചയായിട്ടും കൈലാസിന് വേണ്ടിയിട്ട് ദേവരാഗം എന്ന സിനിമയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് തന്നെ നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ രണ്ട് പാട്ടുകളോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ നടന്നുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. ആശ്രയ എഫ് എം ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഈസ് 2 ഒ ക്ലോക്ക്.

ലൗഡ് സ്പീക്കറിൽ ഇന്ന് പല വകയാണ് കേട്ടോ. പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് നോട്ട് ബുക്ക് ഉണ്ടെങ്കിലും എല്ലാ സബ്ജക്റ്റും എഴുതുന്ന ഒരു നോട്ട് ബുക്ക് ഉണ്ടാവും, അതാണ് പലവക എന്ന് പറയുന്നത്. അങ്ങനെ ഈ പലവക ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മാത്സും ഇംഗ്ലീഷും കെമിസ്ട്രി ഒക്കെ കാണാം. അതേപോലെ ഇന്ന് പലവകയാണ് കാര്യം. ഇന്ന് കുറെ ആൾക്കാരുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറീസ് കേട്ടോ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അതിനകത്ത് അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് തൈകള് വൺ ഡിമാൻഡിന് വൺ വിലയ്ക്ക് വിൽക്കുന്ന ജിനേഷ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കർഷകന്റെ സ്റ്റോറി വരുന്നുണ്ട്. നമ്മുടെ ഇടുക്കി ജില്ലാ കളക്ടറും കൂട്ടുകാരും ഒക്കെ ചേർന്ന് പാടത്ത് കൃഷി ഇറക്കിയ ഒരു സ്റ്റോറി വരുന്നുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ചില സ്റ്റോറീസ് ആണ് പലവക സ്റ്റോറീസ്. യെസ്, ആദ്യം സൂചിപ്പിച്ച പോലെ ജിനേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കർഷകന്റെ കാര്യമാണ്. കണ്ണൂർ പയ്യാവൂർ ചന്ദനക്കാംപാറയിൽ ജിനേഷ് എന്ന യുവ കർഷകന്റെ കാളിയാനി ഫാമിൽ കശുവണ്ടി, വാനില, തെങ്ങ്, കമുങ്ങ്, കശുമാവ്, വാഴ, ചേമ്പ്, ചേന, കാച്ചിൽ, കപ്പ, മധുരക്കിഴങ്ങ് തുടങ്ങിയ എല്ലാ കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാ തരം കൃഷികളും ഇവിടെ ചെയ്യുന്നുണ്ട്. ഊഹിക്കാമല്ലോ, ഈ പറഞ്ഞ കാളിയാനി എന്ന് പറയുന്നത് ഒരു വലിയ ഫാം തന്നെയാണ്. എന്നാൽ കർഷകരെല്ലാം ഈ ഫാം അന്വേഷിച്ചെത്തുന്നത് കുരുമുളക് തൈകൾ തേടിയാണ്. ബാക്കി പറഞ്ഞ കമുങ്ങും ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ എല്ലായിടത്തും ഉണ്ട്. ഇത് ഫാമിൽ വളരെ മനോഹരമായിട്ടൊക്കെ നട്ടിരിക്കുന്നത് കാണാൻ ഫാം വിസിറ്റിംഗിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാം ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പയ്യാവൂർ സ്വദേശി ജിനേഷിന്റെ ഫാമിലേക്ക് വരുന്നത് ഈ കുരുമുളക് തൈകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. കുരുമുളകും കുരുമുളക് കൃഷിയിൽ തങ്ങൾക്കുള്ള സംശയങ്ങൾ തീർക്കാൻ ഒരുപാട് പേര് ദിനം പ്രതി വരുന്നുണ്ട്. ഒന്നും രണ്ടും അല്ല, 18 ഇനം കുരുമുളക് തൈകളാണ് കാളിയാനി കുരുമുളക് നഴ്സറിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. എല്ലാം 40 രീതിയിൽ മുളപ്പിച്ച തൈകളാണെന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. മലയോര കർഷകനായ പിതാവ് ജോർജ് കാളിയാനിൽ നിന്ന് ചെറുപ്പത്തിലേ കാർഷിക വൃത്തി പഠിച്ച ജിനേഷ് ഇതൊരു വരുമാന മാർഗം മാത്രമല്ല, പാഷൻ കൂടിയാണ്. സ്വന്തം കൃഷിയിടത്തെ കാർഷിക വിജ്ഞാന കേന്ദ്രമാക്കി മാറ്റിയത് കൃഷിയെക്കുറിച്ചുള്ള അറിവുകൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ കൂടിയാണ് എന്ന് പറയുന്നത്. അതായത് പലപ്പോഴും നമ്മളൊരു മേഖലയിൽ സക്സസ് ആവുന്നത് അതൊരു വരുമാന മാർഗത്തിനപ്പുറം നമ്മൾ ഇഷ്ടപ്പെടുകയും നമ്മുടെ ഒരു പാഷനായിട്ടത് കാണുമ്പോഴുമാണ് കേട്ടോ. കൃഷിയിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും ഭയങ്കരമാണ്. എന്തായാലും ഈ ജിനേഷിന്റെ ഫാം ഇത്രയേറെ വികസിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഇതിന്റെ വരുമാന മാർഗത്തിൽ ഉപരിയായിട്ട് ഒരു പാഷനായിട്ട് കാണുന്നതുകൊണ്ടാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഈ സമ്മിശ്ര കൃഷിയുടെ ടിപ്പുകൾ അല്ലെങ്കിൽ കൃഷി പരിപാലനം എന്നൊക്കെയാണ് ഞാറ്റുവേലയിലൂടെ നമ്മൾ ഇനി കേൾക്കുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ഞാറ്റുവേലയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ജിനേഷ് എന്ന കർഷകന്റെ ഒരു സ്റ്റോറിയാണ്. അദ്ദേഹത്തിന്റെ കാളിയാനി ഫാമില് ഏകദേശം 18 കുരുമുളക് തൈകളുണ്ട്, മറ്റിനങ്ങളൊക്കെ ഉണ്ട്. ഈ കുരുമുളക് തൈകൾ തേടിയാണ് ആൾക്കാരിങ്ങനെ ദിനം പ്രതി അവിടെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. സമ്മിശ്ര കൃഷിയാണ് കേട്ടോ അദ്ദേഹം പ്രധാനമായിട്ടും ചൂസ് ചെയ്യുന്നത്. നാണ്യവിളകളും ഭക്ഷ്യവിളകളും ഒന്നിച്ചാണ് ജിനേഷ് കൃഷി ചെയ്യുന്നത്. പലയിടങ്ങളിൽ നിന്ന് നന്നായിട്ട് ശേഖരിച്ച അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് ഇനങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ഇനങ്ങളും വിജയ്, പഞ്ചമി, പൗർണമി, തേവം ഇനങ്ങളും, കൂർഗ് എക്സൽ, അഗളി പെപ്പർ എന്നിവയൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. കൃഷിയുടെ പരിപാലനമാണല്ലോ കർഷകന് ടെൻഷനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ഇനങ്ങളും ഇടകലർത്തി നടുന്നതാണ് ജിനേഷിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. 600 കുരുമുളക് ചെടികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഒരു ഇനം മാത്രമാകുമ്പോൾ രോഗം വന്നാല് എല്ലാം പെട്ടെന്ന് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കുരുമുളകിനെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങൾ ഈ കർഷകന് അവിടെ നടുന്നുണ്ട്. അതുപോലെ ഉൽപാദനം കുറയുമ്പോൾ ഒന്നിച്ചായിരിക്കും നഷ്ടം വരുന്നതും. ഈവൻ നമ്മൾ ഒരേ ഇനങ്ങളാണ് നടുന്നതെങ്കിലുള്ള കാര്യമാണ്. പല ഇനം ഇടകലർത്തി നടുമ്പോൾ ശരാശരി ഉൽപാദനം എല്ലാ സീസണിലും ലഭിക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ജിനേഷിന് കഴിഞ്ഞ വർഷം ഏകദേശം 4 വിൽപ്പന നടത്താനായിട്ട് സാധിച്ചു. പയ്യാനി, മട്ടി എന്നീ മരങ്ങളിലാണ് തൈകൾ പ്രധാനമായിട്ടും പടർത്തി വിടുന്നത്. ഇവയ്ക്ക് അധികം തണൽ ഉണ്ടാകില്ല എന്നതിനാൽ തൈകൾക്ക് ആവശ്യത്തിനുള്ള വെയിലും ലഭിക്കും. 1.5 നീളവും വീതിയും ആഴവുമുള്ള കുഴികൾ 8 അകലത്തിൽ നിർമ്മിക്കും. കുമ്മായമോ ഡോളോമേറ്റോ മണ്ണിൽ ചേർക്കും. ചകിരിച്ചോർ ചേർത്ത കോഴിവളം, ചാണകപ്പൊടി എന്നിവയാണ് അടിവളമായിട്ട് നൽകുന്നത്. അടുത്ത വർഷമേ പിന്നീട് വളം ചെയ്യുകയുള്ളൂ കേട്ടോ. 1 വളം ഇതാണ്. രാസവളം തീരെ ഉപയോഗിക്കാത്തതാണ് ജിനേഷിന്റെ മറ്റൊരു പ്രത്യേകത. ജൈവ വളങ്ങളും മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള സക്സസ്ഫുൾ കൃഷി. മൂലകങ്ങൾ കുറയുമ്പോൾ ചെടികളുടെ ഇലകൾ കണ്ടാൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അന്നേരം പോളിയാർ സ്പ്രേ ചെയ്യും. കർഷകനെ സംബന്ധിച്ച് ആ ചെടിയിലൊരു മാറ്റം, ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള മാറ്റങ്ങൾ പോലും എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ആ ഒരു ഒബ്സർവേഷൻ കൂടിയുള്ള ആളാണ് കംപ്ലീറ്റ്ലി ഒരു കർഷകൻ എന്ന് പറയുന്നത്. അകലം കൂട്ടി ഉയരം കൂട്ടുക എന്നതാണ് ജിനേഷിന്റെ ഒരു രീതി. ചെടികൾ തമ്മിലുള്ള അകലം നന്നായിട്ട് കൂട്ടും. മരത്തിൽ ഉയരത്തിലേക്ക് പടർത്തുകയാണ് മറ്റൊരു കാര്യം. ഉയരം കൂടുന്തോറും ഉൽപാദനം കൂടുമെന്ന് ജിനേഷ് പറയുന്നത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ്. പയ്യാനിയും മട്ടിയുമാണ് കേട്ടോ ഉയരത്തിൽ പോകുന്ന മരങ്ങൾ. ഉയരം കൂടുന്തോറും സ്വാദ് കൂടും എന്ന് പറയും പോലെ അല്ലേ, ഉയരം കൂടുന്തോറും ഉൽപാദനവും കൂടും എന്നാണ് ജിനേഷിന് പറയാനുള്ളത്. ഏതൊക്കെ ഇനങ്ങളാണ് ജിനേഷ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് കേൾക്കാം നമുക്ക് അതിനെപ്പറ്റി. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർ.

കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിന് പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പും ഏൽക്കാത്ത, കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ക്വാഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

ജിനേഷ് എന്ന കർഷകന്റെ വ്യത്യസ്തമായിട്ടുള്ള കുരുമുളക് കൃഷിയെ പറ്റിയാണ് നമ്മൾ കേൾക്കുന്നത് ഞാറ്റുവേലയിലൂടെ. നാഗപ്പതി തൈകൾ വേരുപിടിപ്പിച്ച് കുരുമുളക് തൈകളിൽ നിന്ന് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതിയാണ് നാഗപ്പതി. നാട്ടും പുറത്ത് ഒരുപാട് കർഷകർ ചെയ്യുന്ന ഒരു രീതി കൂടിയാണ്. ആരോഗ്യമുള്ള തൈകൾ കൂടയിൽ പിടിപ്പിക്കുക. ഇത് കുരുമുളക് വള്ളി പോലെ നിലത്ത് പടരാൻ വിടുക. ചെടിയുടെ 3 മുട്ട് വരുമ്പോൾ അവിടെ മണ്ണ് നിറച്ച് കൂട് വെക്കുക. ഇതിലേക്ക് ആ വേരിങ്ങനെ പടർത്തി കൊടുക്കണം. 3 മാസം കൊണ്ട് ആദ്യ ഭാഗത്തെ, അതായത് ഏകദേശം ഒരു 3 ഇലകൾ ഉള്ളത് മുറിച്ചെടുത്താൽ അത് തൈയായിട്ട് മാറും. വളരെ ലളിതമായിട്ട് കുറഞ്ഞ ചെലവിൽ ആരോഗ്യമുള്ള തൈകൾ ഉണ്ടാക്കാന്നുള്ളതാണ് ഈ നാഗപ്പതി രീതിയുടെ പ്രത്യേകത. നാഗം അഥവാ പാമ്പിനെ പോലെ വള്ളി പടർത്തി തൈകൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇതിനെ ഈ നാഗപ്പതി രീതി എന്ന് പറയുന്നത്. ഇനി തൈകളുടെ വിൽപ്പനയാണ്. 18 ഇനങ്ങളുടെയും തൈകൾ ഫാമിൽ ഉണ്ടെന്നുള്ളതാണ്. ഏകദേശം 20,000 തൈകളാണ് ഇക്കുറി മാത്രം ഈ കർഷകൻ തയ്യാറാക്കിയത്. 3 മാസം പ്രായമുള്ള തൈകൾക്ക് 60 മുതൽ 100 രൂപ വരെയാണ് വില. നാഗപ്പതി രീതിയിൽ ഉണ്ടാക്കുന്നതിനാൽ തന്നെ തൈകൾക്ക് നല്ല ആരോഗ്യമുണ്ട് കേട്ടോ. വാങ്ങാൻ വരുന്നവരൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ വാങ്ങും. തണലുള്ള സ്ഥലത്ത് നടാൻ പന്നിയൂർ 2, പന്നിയൂർ 8, കൂർഗ് എക്സൽ എന്നിവയാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളവ നല്ല വെയിലത്ത് നടാം. ഈ ഫാമിൽ തന്നെ വാഴയുടെ ഇടവിളയായിട്ട് ചേന, ചേമ്പ്, പച്ചക്കറി, കപ്പ എന്നിവയെല്ലാം ഉണ്ട്. മഞ്ചേരിക്കുള്ള നേന്ത്രം ഏകദേശം 500 എണ്ണമുണ്ട്. മാർച്ചിലാണ് ഈ ചേമ്പും ചേനയൊക്കെ നട്ടത്. 1,000 ചേനകളാണ് ഈ ഫാമിലുള്ളത്. ഇത് ജൂലൈയിൽ തന്നെ വിളവെടുക്കാനും സാധിക്കും. ഓണവിപണി മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൃഷിയാണ് ജിനേഷ് ചെയ്യുന്നത്. കാരണം ഓണത്തിന് വിപണി കുറച്ചധികം ആക്റ്റീവ് ആണല്ലോ. കശുമാവാണ് മറ്റൊരു പ്രധാനപ്പെട്ട കൃഷി. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ഇപ്പോൾ കശുമാവ് കാണാനേ ഇല്ല. പിതാവ് കണ്ടെത്തിയ കശുമാവിനാണ് ഏറ്റവും പ്രിയം. കാളിയാനി ജോർജ് ഗോൾഡ്, KG ഗോൾഡ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഈ കശുമാവിനെ പറ്റി നമ്മൾ ഞാറ്റുവേലയിൽ മുമ്പൊരിക്കൽ കേട്ടതാണ്. 65 എണ്ണം കശുവണ്ടി ഉണ്ടെങ്കിൽ 1 കിലോഗ്രാം ഉണ്ടാകുമെന്നതാണ് ഈ KG ഗോൾഡിന്റെ പ്രത്യേകത. അങ്ങനെ KG ഗോൾഡും വളരെ സുലഭമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നെല്ലിക്കുറ്റിയിൽ ദീർഘകാലത്തിനായിട്ട് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് കാർഷിക വിജ്ഞാന വിപണന കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ തെങ്ങ് കൃഷിയുമുണ്ട്. പാട്ടക്കാലാവധി കഴിയുമ്പോഴേക്കും തെങ്ങ് കായ്ക്കാറാകും. ഇത്തരത്തിൽ കൃഷിഭൂമി നൽകാൻ കൂടുതൽ ആളുകൾ തയ്യാറായി വരുന്നുണ്ടെന്നാണ് ജിനേഷ് പറയുന്നത്. അങ്ങനെ പാട്ടത്തിനെടുത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്തു പോകാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ജിനേഷ് എന്ന കർഷകൻ. ഞാറ്റുവേലയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ഞാറ്റുവേലയിൽ ഇനി മറ്റൊരു സ്റ്റോറിയിലേക്ക് പോവുകയാണ്. ഇടുക്കി ജില്ലാ കളക്ടറുടെയും കൂട്ടുകാരുടെയും ഒരു കൂട്ടുകൃഷി. നെൽപ്പാടത്ത് നിന്ന് നെൽപ്പാടത്തിലേക്ക്, ഇതാണ് ഇതിന്റെ പ്രത്യേകത. എന്താണല്ലേ, മാനിക്കൊല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം, വയനാടാണ് ഈ സ്ഥലം. ആ സ്ഥലത്ത് ആദ്യം അവർ പാടമുണ്ടാക്കി, അവിടെ നെല്ല് നട്ടു, അതൊരു നെൽപ്പാഠമായി. മൂന്ന് പേരാണ് കേട്ടോ. ഒന്ന് ഇടുക്കി കളക്ടറായിരുന്ന ഡോക്ടർ ദിനേശൻ ഷിർവാട്ട്, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോഴിക്കോട് മേഖലാ കേന്ദ്രത്തിലെ സയന്റിസ്റ്റ് ഡോക്ടർ ജാഫർ പാലോ, സെൻട്രൽ മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് മേഖലാ കേന്ദ്രം ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് വിരമിച്ച ഡോക്ടർ പി കെ അശോകൻ എന്നിവരാണ് ഈ മൂന്ന് പേർ. ദശാബ്ദങ്ങൾ നീണ്ട ഇവരുടെ സൗഹൃദത്തിന്റെ കഥ കൂടി പറയുന്നുണ്ട്. ഗന്ധകശാല നെല്ലിന്റെ സുഗന്ധം പടർത്തുന്ന ഈ കൂട്ടുകൃഷിക്കാരുടെ പാഠമാണ് നമ്മൾ ഇനി കേൾക്കുന്നത്. നെൽപ്പാടത്ത് നിന്ന് നെൽപ്പാഠത്തിലേക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ. തിരുനെല്ലി പഞ്ചായത്തിലെ പനവല്ലിക്ക് സമീപം മാനിക്കൊല്ലിയിൽ 2016 ജാഫറും ദിനേശിനും അശോകനും ചേർന്ന് 8 ഏക്കറോളം ഭൂമി വാങ്ങിയത്. കേരളത്തിലാകെ നെൽപ്പാടം നികത്തി പറമ്പാക്കാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഇവരിത് മേടിച്ചതെന്ന് ഓർക്കണം. 3 ഏക്കർ കിളച്ചു മറിച്ച് ചാണകവും ജൈവവളങ്ങളും ഇട്ട് നെൽവയൽ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇവർ ആദ്യം ചെയ്തത്. വയലിന് ഇടവരമ്പുകളും അതിർവരമ്പുകളും വെച്ചു. നീരൊഴുക്കിനായിട്ട് അരികിലൂടെ തോടും ഒരു ഭാഗത്ത് കുളവും ഉണ്ടാക്കി. വയനാടൻ നെല്ലിനങ്ങളായിട്ടുള്ള തൊണ്ടി, പാൽത്തൊണ്ടി, കുള്ളൻ തൊണ്ടി, ഗന്ധകശാല എന്നിവ കൃഷി ചെയ്തായിരുന്നു ഇവരുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ കുള്ളൻ തൊണ്ടിയും ഗന്ധകശാലയുമാണ് പ്രധാന കൃഷി. ജൂലൈയിൽ വിത്തിറക്കി ഡിസംബർ പാതിയാകുമ്പോഴേക്കും ഇത് കൊയ്യും. വർഷത്തിൽ 1 തവണ മാത്രമാണ് കേട്ടോ. വിളവെടുത്ത ശേഷം പാടത്തിൽ നൈട്രജൻ അംശം കൂട്ടുന്നതിനായിട്ട് ചെറുപയർ, വൻപയർ, മമ്പയർ, മുതിര തുടങ്ങിയ പയറുവർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യും. ഇവ പൊതുവെ വിളവെടുക്കാറില്ല. അതായത് മണ്ണിന്റെ ഫലപുഷ്ടി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പയറുവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്നത്. കിളച്ച് മണ്ണിൽ തന്നെ ചേർക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് മണ്ണിൽ തന്നെ അങ്ങ് ചേർത്ത് പോവുകയാണ്. കുള്ളൻതൊണ്ടി ഏക്കറിന് 1200 കിലോഗ്രാമും ഗന്ധകശാല ഏക്കറിന് 600 കിലോഗ്രാമും നെല്ല് വിളവെടുക്കാറുണ്ടെന്ന് ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു. തത്തയും മയിലും ആറ്റക്കിളികളും അടക്കമുള്ളവർക്ക് വളരെ ഇഷ്ടമാണ് ഈ ഗന്ധകശാല എന്ന് പറയുന്ന ഇനം. വിളവ് കുറയാൻ കാരണവും മറ്റൊന്നുമല്ല കേട്ടോ, ഇവരൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. പക്ഷെ കീടങ്ങളെ കൊല്ലാൻ കെണി വെക്കുകയോ കീടനാശിനി തളിക്കുകയോ ചെയ്തില്ല. ഞാറ്റുവേലയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

ജിനേഷ് എന്ന കർഷകന്റെ വ്യത്യസ്തമായിട്ടുള്ള കുരുമുളക് കൃഷിയെ പറ്റിയാണ് നമ്മൾ കേൾക്കുന്നത് ഞാറ്റുവേലയിലൂടെ. ഭൂമി വാങ്ങുമ്പോൾ ഉടമയുടെ ബന്ധുവും തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിട്ടിരുന്ന പി എം സുബ്രഹ്മണ്യൻ പറഞ്ഞത് ഡോക്ടർ ജാഫർ പാലോട്ട് ഓർത്തെടുത്ത് പറയുന്നുണ്ട്, ആനയുടെ നികുതി ആന ഈടാക്കും. സഹവർത്തിത്വത്തിന്റെ ഈ സാരോപദേശം സുബ്രഹ്മണ്യന് മുൻപ് തന്നെ ദിനേശനും ജാഫറിനും പകർന്നു കിട്ടിയിരുന്നു. പന്നിയൂർ കോളേജിലെ സുവോളജി വിഭാഗം തലവനായിരുന്ന ജോൺസി എന്ന പ്രൊഫസർ ജോൺസി ജേക്കബിൽ നിന്നാണ് കേട്ടോ ഇവർക്ക് ഇത് കിട്ടിയത്. അപ്പോൾ ഈ അറിവ് മരത്തിന്റെ ചുവട്ടിലാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. പുല്ലിനും പൂമ്പാറ്റയ്ക്കും മനുഷ്യനും ഈ ഭൂമി ഒരേ അവകാശമാണെന്ന അറിവ് ഇരുവർക്കും പകർന്നത് കേരളത്തിൽ പരിസ്ഥിതി പഠനത്തിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിനും വിത്തുപാകിയ പ്രൊഫസർ ജോൺസി ജേക്കബ് തന്നെയാണ്. ആ പാഠം ഉൾക്കൊണ്ട് പാഠമാണ് മാനിക്കുല്ലിയിലേത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ജൈവ വളങ്ങളും ജൈവ കൃഷി രീതികളും മാത്രം അവലംബിച്ചുകൊണ്ടുള്ള ഒരു കൃഷി. 3 ഏക്കറിൽ ഇവർ കവുങ്ങും വെച്ചിട്ടുണ്ട്. കുറച്ചു ഭാഗത്ത് മഞ്ഞളും കൃഷി ചെയ്യുന്നു. 3 പേരും അവധി ദിനങ്ങളടക്കം പ്രയോജനപ്പെടുത്തി മാസത്തിൽ 3-4 ദിവസങ്ങളിൽ ഇവിടെ എത്തിയിട്ടാണ് ഈ കൃഷിപ്പണിക്കാർക്കൊക്കെ മേൽനോട്ടം നൽകുന്നത്. എന്ത് തിരക്കുകളുണ്ടെന്നുണ്ടെങ്കിലും മാനിക്കൊല്ലി എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള അവരുടെ ജൈവ പാടത്തേക്ക് ഇവരൊക്കെ ഓടിയെത്തും. നെൽകൃഷിയുടെ സമയത്ത് 3 പേരും കൂടുതൽ ദിവസങ്ങളിൽ അവിടെ തന്നെ ഉണ്ടാകും. താമസത്തിന് ചെറിയൊരു വീടും. ഒരു ചിത്രമൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവല്ലേ, മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകാൻ മാത്രമല്ല കേട്ടോ, വയലിലും പറമ്പിലും ഇറങ്ങി കിളയ്ക്കാനും നെല്ല് കൊയ്തെടുക്കാനും ഇവരെല്ലാത്തിനും കൂടെ തന്നെയുണ്ട്. കുളത്തിലും നീർച്ചാലിലും ഇടയ്ക്ക് മീൻ കൃഷി പരീക്ഷിച്ചിരുന്നു. 1 ഏക്കറിൽ അരയാലും മരങ്ങളും മുളയും ഒക്കെ ഇങ്ങനെ പന്തലിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ വൈവിധ്യമാർന്ന ഒരു ഒരു ഏരിയ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ 3 പേരും കൂടി കേട്ടോ. അവർക്ക് കൃഷിയോടുള്ള താല്പര്യമാണ്, ഈ ഭൂമി പ്രകൃതിക്കും മനുഷ്യനും ഒരേപോലെയുള്ളതാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൂടി ഇതിനുണ്ട്. 2016 ഈ പറഞ്ഞ പോലെ എല്ലാവരും പാടം നികത്തി മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു കൃഷിഭൂമി അവർ ക്രിയേറ്റ് ചെയ്തെടുത്തത്. കേൾക്കാം ഞാറ്റുവേലയിൽ അതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ. ഇപ്പോൾ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നെൽപ്പാടം ഒരു പാഠശാലയാകുമ്പോഴോ? വയനാട് വന്യജീവി സങ്കേതത്തിന്റെ സാമീപ്യമാണ് ഇതിനൊന്നാമത്തെ കാര്യം. ബേഗൂർ സുരക്ഷിത വനമാണ് ഇരുവശത്തെയും അതിരുകളിൽ. മറ്റൊരതിരിലൂടെ കബനിയുടെ കൈവഴിയായ കാളിന്തി പുഴ ഇങ്ങനെ ഒഴുകുകയാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് വയനാട്ടിൽ മൂന്ന് കർഷകർ ചേർന്ന് നിർമ്മിച്ച ഒരു കൃഷിയിടത്തെ പറ്റിയാണ്. ഇവിടെ സുസ്ഥിരവും പ്രകൃതി സൗഹൃദവുമായ കൃഷി മാത്രമല്ല ഇവരുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം. ജോൺസി ജേക്കബിന്റെ ജീവിത ദർശനം സാക്ഷാത്കരിക്കുന്ന തരത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം പ്രകൃതിയെയും അതിന്റെ ആത്മാവിനെയും അടുത്തറിയാനുള്ള ഒരു പാഠശാല കൂടിയാണ് ഈ കൃഷിയിടം കൊണ്ട് ഇവരൊക്കെ ലക്ഷ്യമാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇവിടെ താമസിച്ച് പരിസ്ഥിതി പഠനത്തിനും പ്രത്യേക നിരീക്ഷണത്തിനും അറിവ് പങ്കുവയ്ക്കാനും സ്വച്ഛമായ ജീവിത കാഴ്ചപ്പാട് വളർത്തിയെടുക്കാനുമുള്ള ഒരു പാഠശാല. ഒരു വലിയ കോൺസെപ്റ്റ് തന്നെയാണ്. ഇവരുടെ പരിചയക്കൂട്ടത്തിലെ ഒട്ടേറെ പരിസ്ഥിതി പ്രവർത്തകരും പക്ഷി പൂമ്പാറ്റ നിരീക്ഷകരും ശാസ്ത്രജ്ഞരും ഒക്കെ ഇതിനകം തന്നെ ഈ പറഞ്ഞ സ്ഥലത്ത് താമസിച്ച് ജീവജാലങ്ങളെ നിരീക്ഷിച്ചിട്ടുണ്ട്. അവർ ദേശാടകരടക്കം 180 പരം പക്ഷിയിനങ്ങളെയും 160 പരം ഇനം പൂമ്പാറ്റകളെയും 5 ഞണ്ടുകളെയും ഒട്ടേറെ തുമ്പി വർഗങ്ങളെയും ഇതിനോടകം തന്നെ ഇവിടെ നിരീക്ഷിച്ചിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. സംരക്ഷണത്തിന്റെയും പാരസ്പര്യത്തിന്റെയും പാഠം കൂടിയാണ് പേരിടാത്ത ഈ ഒരു നെൽപ്പാടം. നെല്ല് മാത്രമല്ല, കൃഷികളൊക്കെ ചെയ്യുന്ന പാടം. ഇവിടെ മാത്രം കാണപ്പെടുന്ന കൊച്ചു ഞണ്ട് നെല്ലിന്റെ കീടങ്ങളെ തിന്ന് നശിപ്പിക്കുന്നവയാണ്. ആന വരാറുണ്ട്. കടുവയും പുള്ളിപ്പുലികളുടെയും കാൽപ്പാടുകൾ ഇവിടെ കണ്ടിട്ടുണ്ട്. മാനും മുയലും കുരങ്ങും രാജവെമ്പാലയും ഉണ്ട്. ഇതുവരെ ശല്യമായിട്ട് തോന്നിയിട്ടില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന് മാത്രമുള്ളതല്ല നമ്മുടെ പ്രകൃതി, അതെല്ലാ ജീവജാലങ്ങൾക്കുള്ളതാണ്. ആനയുടെ വിഹിതം ആന എടുക്കുമെന്ന് പറഞ്ഞതുപോലെ മനുഷ്യനൊരു ശല്യവുമില്ലാതെ ഈ മൃഗങ്ങളെല്ലാം അവിടെ വന്ന് വസിക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഈ കൂട്ടുകൃഷി ചെയ്തപ്പോ ഇവരുടെ ആ ഒരു മനസാന്നിധ്യവും ആ ഒരു കൂട്ടും തന്നെയാണ് കേട്ടോ. ഒരു സംരംഭം വിജയിക്കണമെങ്കിൽ അതിൽ ഒന്നിലധികം ആൾക്കാർ ചേർന്നാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കൂട്ടിനും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കണ്ണൂർ മാടായി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ ചരൽമുറ്റത്ത് നിന്ന് തുടങ്ങി 45 വർഷത്തെ സൗഹൃദത്തിന്റെ കഥ കൂടിയാണ് ഈ പാടവരമ്പത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അതായത് 1981 കണ്ണൂർ മാടായി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് കണ്ണൂർ അതിരിടം സ്വദേശിയായ ദിനേശനും മാടായി സ്വദേശിയായിട്ടുള്ള ജാഫറും സുഹൃത്തുക്കളാവുന്നത്. വെവ്വേറെ കോളേജുകളിലായിരുന്നു പ്രീ ഡിഗ്രി മുതൽ ബിരുദാനന്തര ബിരുദം വരെ ഇരുവരും. കമ്പൈൻഡ് സ്റ്റഡിക്കായിരുന്നു പ്രധാനമായിട്ട് ഇവർ കൂടുന്നത്. കുടുംബാംഗങ്ങളെ പോലുള്ള ഒരു ബന്ധം. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ മാടായിപ്പാറയിൽ മഴ നനഞ്ഞും വെയിൽ കൊണ്ടും പക്ഷികളെ നിരീക്ഷിച്ചിരുന്ന ജാഫർ നേരത്തെ തന്നെ പ്രൊഫസർ ജോൺസി ജേക്കബിന്റെ പ്രിയ ശിഷ്യനായിട്ട് മാറിയിരുന്നു. പയ്യന്നൂർ കോളേജിൽ പ്രീ ഡിഗ്രി കാലത്താണ് ദിനേശൻ ജോൺസിയുടെ ശിഷ്യനാകുന്നത്. പിന്നീട് ഇതേ കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നതോടെ അടുപ്പം വളർന്നു. പഠനത്തിൽ മാത്രമല്ല പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും പ്രചരണത്തിന്റെയും വഴിയിൽ ഇരുവരും വളരെ പ്രിയപ്പെട്ടവരായിട്ട് ജോൺസിക്ക് മാറി. സൗഹൃദത്തിന്റെ ഒരു വലിയ കൂട്ടുകെട്ടുകൂടി ഈ കൃഷി സക്സസ് ആവാൻ ഇവിടെ കാരണമായി മാറി. ഞാറ്റുവേലയിൽ ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രേ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

ശരിക്കും പറഞ്ഞാലേ ഞാറ്റുവേലയിൽ ഇപ്പൊ കേട്ട ഈ ഒരു മൂന്ന് പേരുടെ സ്റ്റോറി. വയനാട്ടില് ഒരു കൃഷിഭൂമി ഉണ്ടാക്കി ഏക്കർ കണക്കിന് വസ്തുക്കൾ വാങ്ങി, ഏകദേശം 8 ഏക്കറോളം വസ്തുക്കൾ മൂന്ന് പേര് ചേർന്ന് ഒരുമിച്ച് വാങ്ങുകയാണ്. അവിടെ അവരൊരു പാടം തന്നെ നിർമ്മിച്ചു, അതിലെ നെല്ലും ബാക്കി കാര്യങ്ങളൊക്കെ കൃഷി ചെയ്തിട്ട് ശരിക്കും നമുക്കൊക്കെ ആഗ്രഹം തോന്നുന്ന തരത്തില്, അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന തരത്തില് ഒരു പ്രകൃതി തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവർക്കിതൊരു പ്രിയപ്പെട്ട ഭൂമിയാണ്. ഈ ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഇവർ പ്രിയപ്പെട്ടവർ തന്നെയാണ്. മൂന്ന് പേരുടെയും സ്വപ്നവും വീക്ഷണവും ചിന്തയും കാഴ്ചപ്പാടുകളും ആശയങ്ങളും ഒക്കെ ഈ പ്രിയ ഭൂമിയിൽ ഇങ്ങനെ സംഗമിക്കുന്നു. ഇത്രയും പ്രിയപ്പെട്ട ഈ മണ്ണിനിടാൻ വേണ്ടിയിട്ട് കാളന്തി പുഴയുടെ നീര് പോലെ തെളിമയാർന്ന സ്വപ്നം പോലെ മനോഹരമായ ഒരു പേരിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ഒരു പേര് കാത്തല്ലേ, അത്രയേറെ ആൾക്കാർ അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരെ വിസിറ്റ് ചെയ്ത് അവിടെ പക്ഷികളെയും ജീവജാലങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ അവരെ നിരീക്ഷിക്കുന്നുണ്ട്. വിവിധ മേഖലകളിലുള്ള മൂന്ന് പേർ, മൂന്ന് കൂട്ടുകാർ സംഗമിച്ചപ്പോൾ പിറന്ന ഒരു കൃഷിഭൂമിയാണ് വയനാട്ടിലെ വാനിക്കൊല്ലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പിറന്നത്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാറ്റുവേലയാണ്. കർഷകരുടെ സ്റ്റോറിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാം ടിപ്സ് ഒക്കെ ഇനി വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിങ് ആശ്രയ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ഒരു പുതിയ വിളയെ ഞാൻ പരിചയപ്പെടുത്താം. കിലോയ്ക്ക് ഏകദേശം 4000 രൂപ. വെണ്ണയുടെ രുചിയും ഉയർന്ന പോഷക ഗുണങ്ങളും. ഈ ഒരു പുതുവിള ചിലപ്പോൾ കർഷകരുടെ തലവര മാറ്റാനുള്ള സാധ്യതയുണ്ട്. മലയാളികളെ സംബന്ധിച്ച് പുതുവിള തന്നെയാണ് മക്കാഡാമിയ. വിലയിൽ ബദാമിനും കശുവണ്ടി പരിപ്പിനുമൊക്കെ വളരെ മുകളിൽ നിൽക്കുന്ന മക്കാഡാമിയ പരിപ്പ് ഓസ്ട്രേലിയൻ മലയാളികളിലൂടെയാണ് കേരളത്തിൽ ഇങ്ങനെ പരിചിതമാവുന്നത്. മക്കാഡാമിയയുടെ ആഗോള ഉൽപ്പാദനത്തിൽ മുൻനിരയിലുണ്ട് ഓസ്ട്രേലിയ. ദക്ഷിണാഫ്രിക്കയും ചൈനയും ഓസ്ട്രേലിയയും കെനിയയും മത്സരിച്ച് കൃഷി ചെയ്യുന്ന ഈ ഫലവർഗ വിളയുടെ പരീക്ഷണ കൃഷി ദക്ഷിണേന്ത്യയിലും തുടങ്ങിക്കഴിഞ്ഞു. കർണാടക, തമിഴ്നാട്, ഒഡീഷ എന്നിവിടങ്ങളിൽ പലരും മക്കാഡാമിയയുടെ പരീക്ഷണ തോട്ടങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഹിമാചൽ പ്രദേശിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പരീക്ഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ കാർഷിക വിള എന്ന നിലയിൽ മക്കാഡാമിയ തീർത്തും പുതിയതായതിനാൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിക്ക് ആരും ഇതുവരെയും തന്നെ മുതിർന്നിട്ടില്ല. ചിലർ അടുത്ത കാലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടെങ്കിലും അവ ഉൽപാദനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നും പറയാം. വിപണന സാഹചര്യങ്ങൾ വിലയിരുത്തിയല്ലാതെ എടുത്തുചാടി നമ്മൾ കൃഷി ചെയ്യാൻ പാടില്ലല്ലോ. അതേസമയം ആമസോൺ ഉൾപ്പെടെയുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ മക്കാഡാമിയയുടെ പരിപ്പിന് കിലോയ്ക്ക് 4000 രൂപയും അതിലേറെയും വിലയിട്ട് വിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പുതുവിളയുടെ സാധ്യതകൾ അറിയുന്നത് തന്നെയല്ലേ നല്ലത്. പറയാം, ഫലവർഗ്ഗങ്ങളുടെ റാണിയാണ് കേട്ടോ മക്കാഡാമിയ. വെണ്ണയുടെ രുചി, ഉയർന്ന പോഷക ഗുണം, പ്രീമിയം വില, ഉപഭോക്താക്കൾക്കും കൃഷിക്കാർക്കും ഒരുപോലെ മക്കാഡാമിയെ പ്രിയങ്കരമാക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ആഗോള ഉൽപാദനത്തിൽ ബദാമിനെയും കശുവണ്ടിയെയും അപേക്ഷിച്ച് മക്കാഡാമിയ ഏറെ പിന്നിലാണ്. എങ്കിലും ആവശ്യകത ഏറുന്നതിനാൽ ഉൽപാദനം ഉയരുന്നുണ്ട്, പല കർഷകരും അതിലേക്ക് തിരിയുന്നുണ്ട്. പോഷകമൂല്യമേറിയ ആരോഗ്യ വിളകളുടെ വിപണി പൊതുവെ വളർച്ചയുണ്ടാവുന്ന വിപണി തന്നെയാണ്. അതാണ് മക്കാഡാമിയയുടെ കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലും കൃഷി ചെയ്യാവുന്ന വിളയല്ല ഈ മക്കാഡാമിയ. ഉയർന്ന ആവശ്യകതയ്ക്കൊപ്പം ഈ വസ്തുതയും മക്കാഡാമിയയുടെ വിപണന മൂല്യം കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഉഷ്ണമേഖലാ താപനില മക്കാഡാമിയയ്ക്ക് വളരെ യോജിച്ചതാണെന്നാണ് പറയുന്നത്. ഇതേ കാലാവസ്ഥയാണല്ലോ നമ്മുടെ കേരളത്തിലും ഉള്ളത്. മക്കാഡാമിയയിൽ നമുക്കൊരു സാധ്യത തള്ളിക്കളയാനാവില്ല കേട്ടോ. കശുവണ്ടി പോലെയല്ല ഇത്, പൊട്ടിച്ച് പരിപ്പെടുക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഇതിനായിട്ട് നട്ക്രാക്കർ തന്നെയുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിലാകുമ്പോൾ പ്രത്യേകം യന്ത്രങ്ങളും ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ തൊണ്ടോടുകൂടിയും തൊണ്ടില്ലാതെയും വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത വിലകളാണ് ഈ മക്കാഡാമിയയ്ക്കുള്ളത്. മഞ്ജുനാഥ് എന്നുള്ളൊരു കർഷകൻ മക്കാഡാമിയ കൃഷി ചെയ്തു. അതിന്റെ വിശേഷങ്ങളാണ് ഇനി കേൾക്കുന്നത് ഞാറ്റുവേലയിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്കാ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: Stay tuned.

മക്കാഡേമിയ എന്ന ഇനത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ വാണിജ്യ വിളയുടെ സാധ്യത വാണിജ്യാടിസ്ഥാനത്തിൽ പരീക്ഷിക്കുകയാണ് കർണാടകയിലെ തുങ്കൂരിനടുത്ത് തിപ്തൂരുള്ള മഞ്ജുനാഥ്. നഴ്സറി സംരംഭകനാണ് മഞ്ജുനാഥ് എങ്കിലും മക്കാഡേമിയയുടെ വിളയും വിലയും കണ്ട് പല ഭാഗങ്ങളിലായി 50-ലധികം ഏക്കർ സ്ഥലത്ത് കൃഷി തുടങ്ങുകയായിരുന്നു. 12 അകലത്തിൽ ഏക്കറിന് 300 തൈകൾ നട്ട് തുള്ളിനന സൗകര്യമൊരുക്കി കൃഷി ചെയ്യുന്ന മഞ്ജുനാഥിന്റെ തോട്ടങ്ങളിൽ പലതും വിളവെടുപ്പിലെത്തിയിരിക്കുകയാണ്. വിളവെടുത്ത് തൊണ്ടോടുകൂടി ബാംഗ്ലൂരു മാർക്കറ്റിൽ വിൽക്കുമ്പോൾ ഗ്രേഡ് അനുസരിച്ചാണ് കർഷകന് വില ലഭിക്കുന്നത്. കിലോയ്ക്ക് ശരാശരി 600 മുതൽ 900, 1200 എന്നിങ്ങനെയാണ്. തിപ്തൂരും സമീപ പ്രദേശങ്ങളിലുമായിട്ട് 200 ഹെക്ടറിൽ നിലവിൽ മക്കാദേമിയ കൃഷിയും ചെയ്യുന്നുണ്ട്. ഒട്ടേറെ ആളുകൾ കൃഷിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. കാര്യമായ പരിപാലനം ആവശ്യമില്ല എന്നതും ഉയർന്ന വിലയുമാണ് ആകർഷക ഘടകം എന്ന് പറയുന്നത്. സ്വന്തം കൃഷിയിടത്തിൽ തന്നെയുള്ള മാതൃവൃക്ഷത്തിൽ നിന്ന് എയർ ലെയറിംഗ് വഴി ഉൽപ്പാദിപ്പിച്ച തൈകളാണ് തുടർ കൃഷിക്കായിട്ടും മഞ്ജുനാഥ് ഉപയോഗിക്കുന്നത്. തേടി വരുന്നവർക്ക് ഈ വിത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സാമാന്യം വലിപ്പമെത്തിയ തൈകൾക്ക് ശരാശരി 900 വരെ ഈടാക്കുന്നുമുണ്ട്. വിത്ത് മുളച്ചുള്ള തൈകൾ നട്ടാൽ കായ്ക്കാൻ 10 മുതൽ 15 വർഷം വേണമെന്നാണ് മഞ്ജുനാഥ് പറയുന്നത്. എന്നാൽ ഇവയ്ക്ക് ദീർഘായുസ് ഉണ്ടാവും കേട്ടോ. ഗ്രാഫ്റ്റിംഗ് ലെയറിംഗ് രീതികളിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവ 30 വർഷത്തിനപ്പുറം മികച്ച ഉൽപ്പാദനം നൽകില്ല. അതേസമയം മാതൃവൃക്ഷത്തിന്റെ അതേ മികവുള്ള ചെടികൾ ലഭിക്കുമെന്ന മേന്മയും ഇതിനുണ്ട്. ഗ്രാഫ്റ്റ് തൈകൾ കായ്ക്കാൻ 4 മുതൽ 5 വർഷം വരെ സമയമെടുക്കും. എയർ ലെയറിംഗ് വഴി ഉൽപ്പാദിപ്പിച്ചവ 3 വർഷം തന്നെ കായ്ക്കുമെന്നും മഞ്ജുനാഥ് പറയുന്നു. 3 വർഷം ഒരു ചെടിയിൽ നിന്ന് ശരാശരി 5 കിലോ ഉൽപ്പാദനം. 5 വർഷം പ്രായമെത്തുന്നതോടെ 15 മുതൽ 20 കിലോ വരെ ഉൽപ്പാദനം ഉയരും. മരം വളരും തോറും ഉൽപ്പാദനം വർദ്ധിക്കുമെന്നാണ് ഈ മഞ്ജുനാഥ് എന്ന കർഷകന്റെ അഭിപ്രായം. ഏപ്രിൽ മുതൽ ജൂൺ വരെ വിളവെടുപ്പ് കാലം. അടിവളമായി ജൈവവളം നൽകി തുള്ളിനന സൗകര്യം ഒരുക്കുകയാണ് മഞ്ജുനാഥ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. എന്തായാലും കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് യോജിച്ച കിലോയ്ക്ക് ഏകദേശം 4000 രൂപ വരെ വരുന്ന വളരെ രുചിയും പോഷക ഗുണങ്ങളുമുള്ള ഈ മക്കാഡാമിയ എന്ന ഇനം എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നുള്ളത് നമുക്ക് വരും വർഷങ്ങളിലൊക്കെ അറിയാൻ സാധിക്കും. ഇന്നത്തെ ഞാറ്റുവേല വൈൻഡ് പി ആണ്. കീപ് ഓൺ ലിസണിംഗ് ആ ശ്രേയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

Hey, hello, good evening. Welcome to Austria Premier League with me, RJ Sultana, on Austria FM 90, Nadinoppam, Nattarkoppam. സ്റ്റുഡിയോകളൊക്കെ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കണല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ ചായ കുടിക്കുന്ന ഒരു സമയമായിരിക്കണം. അതേപോലെ തന്നെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇന്നത്തെ ദിവസം സ്കൂളിലൊക്കെ ഇങ്ങനെ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ എന്താണ് ഇന്നത്തെ ഗെയിംസ് എന്നൊക്കെ ഇങ്ങനെ അറിയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. അപ്പോൾ ഇനിയും എന്തായാലും വെയിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഗെയിംസിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ തരാം. നമ്മൾ ഇന്ന് കുറച്ച് മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളായിട്ടാട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൻ്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ആസ്ട്രിയ പ്രീമിയർ ലീഗിലേക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ട് ഉത്തരങ്ങൾ മെസ്സേജ് അയച്ചും വിളിച്ചും അറിയിക്കുന്നവരിൽ നിന്നും ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനി ലക്കി ട്രൂ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ നമ്മൾ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ശരി ഉത്തരങ്ങൾ മനസ്സിൽ വെക്കാതെ വിളിച്ചും മെസ്സേജ് അയച്ചും ഒന്നും പറയാൻ ആരും മടിക്കരുത്. സോ വിളിക്കാം ടു ദി നമ്പർ 0474-291-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0
நம்பர் 9526490900 9526690909. അപ്പൊ ഗെയിമിലോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര, കോൺടാക്ട് 999-5873-115. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ക്യാമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും.
3: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: Yes, we are back on Astriya Premier League with me, RJ Sultana, on Astriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും എന്തായാലും വെച്ച് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. സോ നേരെ കിടക്കാൻ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്,
1: സാറിന്റെ പേരെന്താ?
2: ലൂക്ക്. ലൂക്ക് ആൻഡ് ഒരു കാര്യം ഉറപ്പ്, അയാൾ ഇവിടെ വെറുതെ വന്നേക്കുന്നതല്ല.
3: അവൻ പോയി സാറേ, അവൻ ചത്തു, മണ്ണ് തിന്നവനെ. സാറിന് വേണ്ടി ദൈവം പകരം ചോദിച്ചു, അതുപോലെ
2: ദൈവം ചോദിച്ചു കാണുമോ? ഞാൻ ചോദിച്ചിട്ടില്ല, ദൈവത്തേക്കാൾ അർഹൻ ഞാൻ.
0: ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, ഇപ്പോൾ കേട്ട ഓഡിയോയിലെ സിനിമ സംവിധാനം ചെയ്തത് ആര് എന്നതാണ് ചോദ്യം കേട്ടോ. അപ്പോ ചോദ്യം ഒന്നും കൂടി ഓഡിയോ ഒന്നും കൂടി കേൾക്കാം അല്ലേ.
1: സാറിന്റെ പേരെന്താ?
2: ലൂക്ക്. ലൂക്ക് ആൻഡ് ഒരു കാര്യം എനിക്ക് ഉറപ്പ്, അയാൾ ഇവിടെ വെറുതെ വന്നേക്കുന്നതല്ല.
3: അവൻ പോയി സാറേ, അവൻ ചത്തു, മണ്ണ് തിന്നവനെ. സാറിന് വേണ്ടി ദൈവം പകരം ചോദിച്ചു, അതുപോലെ
2: ദൈവം ചോദിച്ചു കാണുമോ? ഞാൻ ചോദിച്ചിട്ടില്ല, ദൈവത്തേക്കാൾ അർഹൻ ഞാൻ.
0: അപ്പൊ എല്ലാരും ഓഡിയോ ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയുകയാണ്, ഇപ്പോൾ കേട്ട ഓഡിയോയിലെ സിനിമ സംവിധാനം ചെയ്തത് ആര്? അപ്പൊ വളരെ ട്രെൻഡിങ് ആയിട്ട് നിന്ന് നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച് കിട്ടില്ലമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ. അതും 2022 റിലീസായിട്ടുള്ള, ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഒരുപാട് ഐഡിയ വന്നിട്ടുണ്ടാവും മൈൻഡിൽ. അപ്പൊ മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0 നമ്പർ 9526649090 9526649090. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: பாபம்
1: விஷால் ஆப்டிகல்ஸ் மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்
2: വഴികാട്ടി 5 ലക്ഷം രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
3: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: Yes, we are back on Astria Premier League with me, RJ Sultana, on Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ കേൾപ്പിച്ചിട്ടായിരുന്നു പോയിരുന്നത്. അപ്പൊ നമുക്ക് ആ ഓഡിയോ ഒന്നും കൂടി ഒന്ന് കേട്ടാലോ.
1: സാറിന്റെ പേരെന്താ?
2: ലൂക്ക്. ലൂക്ക് ആന്റണി. ഒരു കാര്യം എനിക്ക് ഉറപ്പ്, അയാൾ ഇവിടെ വെറുതെ വന്നേക്കുന്നതല്ല.
3: അവൻ പോയി സാറേ, അവൻ ചത്തു, മണ്ണ് തിന്നവനെ. സാറിന് വേണ്ടി ദൈവം പകരം ചോദിച്ചു, അതുപോലെ
2: ദൈവം ചോദിച്ചു കാണും. ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ, ദൈവത്തേക്കാൾ അർഹൻ ഞാൻ.
0: അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഇപ്പോൾ കേട്ട ഓഡിയോയിലെ സിനിമ സംവിധാനം ചെയ്തത് ആര് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ വാട്സപ്പിൽ തന്നെ ഒരുപാട് ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മുന്നായി ഉത്തരം പറയാനായിട്ട് ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ആരാ സംസാരിക്കുന്നേ? ആൽഫി ആണോ? ആൽഫി റേഡിയോയുടെ അടുത്തു നിന്ന് മാറി നിൽക്കാമോ? ഹലോ ആൽഫി, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ചായയൊക്കെ കുടിച്ചോ? ഹലോ
4: ഹലോ,
0: ചായയൊക്കെ കുടിച്ചോ? കുടിക്കണം. അപ്പൊ ഉത്തരം പറയാനായിട്ട് റെഡിയായി നിൽക്കാണോ? എനിക്ക് പറഞ്ഞോളൂ.
4: ഹലോ,
0: എനിക്ക് ഉത്തരം പറഞ്ഞോളൂ.
4: ഹലോ
0: ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കാണ് കേട്ടോ. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ഉത്തരങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പൊ നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങൾ നമുക്കിങ്ങനെ വാട്സപ്പിലൂടെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആര് തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഷെമി ചേച്ചിയാണ്. ഷെമി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് നിസാം ബഷീർ എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു നിസാം ബഷീർ എന്ന് തന്നെയാണ്. മീര ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നിസാം ബഷീർ എന്ന് തന്നെയാണ്. മജീദ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു റൊഷാക്ക് മൂവി നിസാം ബഷീർ എന്നാണ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നിസാം ബഷീർ എന്ന് തന്നെയാണ്. ദീപു ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നിസാം ബഷീർ എന്ന് തന്നെയാണ്. പ്രവീൺ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നിസാം ബഷീർ എന്ന് തന്നെയാണ്. ആൻഡ് ഹരിചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു റൊഷാക്ക് ഡയറക്ടർ നെയിം നിസാം ബഷീർ എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ സുസമ്മ ചേച്ചിയും മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നിസാം ബഷീർ എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ്, എല്ലാവർക്കും ബിഗ് കൺഗ്രാജുലേഷൻ പറയുകയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് നിസാം ബഷീർ തന്നെയാണ് കേട്ടോ. അതും 2022 പുറത്തിറങ്ങിയ റൊഷാക്ക് മമ്മൂട്ടി പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഒരു മികച്ച സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമ തന്നെയാണല്ലോ ഈ റൊഷാക്ക് എന്ന് പറഞ്ഞ മൂവി. പ്രതികാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഈ ചിത്രം അതിൻ്റെ വേറിട്ട കഥാഘടന കൊണ്ടും മികച്ച മേക്കിംഗ് ശൈലി കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കിട്ടിലൻ ഫാന്റാസ്റ്റിക് മൂവി തന്നെയാണ്. അപ്പോൾ വൺസ് അഗെയിൻ മെസ്സേജ് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ഓഡിയോ ഇപ്പോൾ കേൾക്കാം കേട്ടോ.

വളരെ ട്രെൻഡിങ് ആയിട്ട് നിന്ന ഒരു വുമൻ ഓറിയന്റഡ് മൂവി തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ ഇത്രയും ക്ലൂ തരാൻ പറ്റൂ, ഇതിനപ്പുറം തരാൻ പറ്റില്ല. അപ്പൊ എല്ലാവരുടെ മനസ്സിലോട്ട് ഉത്തരങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. സോ മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ് കേട്ടോ. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919 0974 7499 2919 0. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും അറിയാവുന്ന ഉത്തരങ്ങൾ ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ് ടു ദി നമ്പർ 9526490 90 9526490. അപ്പോൾ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, മുളമൺ, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Nammude Demos Furniture il Mass Vishu Class Offer. Adhe, ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare Mega Exchange Melayana Demos ningalkkayi orukkirikkunnathu. Santoshavartha Demos Furniture pol Tiruvallayilum. Demos Furniture, Pulaman, Kottarakara.
0: ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത് അല്ലേ? അപ്പൊ ആ ഓഡിയോ ഒന്നും കൂടി ഒന്ന് കേട്ടാലോ.

0: അപ്പോ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇപ്പോൾ കേട്ട ഓഡിയോ ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അതിന് മുന്നായി ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആൻസർ പറയാനായിട്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പായി പോയിരിക്കാണ് കേട്ടോ. ഇതുപോലെ ഡ്രോപ്പായി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷെമി ചേച്ചിയാണ്. ഷെമി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ലോക എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ അമൃത മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ലോക എന്ന് തന്നെയാണ്. മീര ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ലോക എന്ന് തന്നെയാണ്. മജീദ് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ലോക ചാപ്റ്റർ വൺ എന്നാണ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്. പ്രവീൺ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ലോക ചാപ്റ്റർ വൺ എന്നാണ് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് ലോക എന്ന് തന്നെയാണ്. ശോഭന ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് ലോക എന്ന് തന്നെയാണ്. ആൻഡ് സൂസമ്മ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് ലോക എന്ന് തന്നെയാണ്. അനഘ മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് ലോക എന്ന് തന്നെയാണ്. ആൻഡ് സംഗീത മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ലോക എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് പ്രശാന്ത് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് ലോക എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ലോക തന്നെയാണ് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി റിലീസായി നമ്മുടെ കല്യാണി പ്രിയദർശൻ വന്ന് കിട്ടിലെ സൂപ്പർ ഹിറ്റ് ആക്കി മാറിയ ഒരു വുമൻ ഓറിയൻറ്റഡായിട്ടുള്ള ഒരു കിട്ടിലും മൂവിയാണല്ലേ. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ്, എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്,
1: ഞാൻ എന്റെ വീട്ടിൽ നിന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കൂടെ ജീപ്പിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ സ്വന്തം ഉമ്മയേക്കാൾ എന്നെ വെച്ച് വെച്ച പെൺകുട്ടി കൊടുത്ത വാക്ക എനിക്കേതായാലും പോയേ പറ്റും.
0: അപ്പോൾ ചോദ്യം ഇതാണ്, ഇപ്പോൾ കേട്ട ഡയലോഗ് ഏത് സിനിമയിലേതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ഓഡിയോ ഒന്നും കൂടി കേൾക്കാം.
1: ഞാൻ എന്റെ വീട്ടിൽ നിന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കൂടെ ജീപ്പിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ സ്വന്തം ഉമ്മയേക്കാൾ എന്നെ വിശ്വസിച്ച പെൺകുട്ടി കൊടുത്ത വാക്ക എനിക്കേതായാലും പോയേ പറ്റും.
0: ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ഇപ്പോൾ കേട്ട ഓഡിയോ അല്ലെ ഇപ്പോൾ കേട്ട ഡയലോഗ് ഏത് സിനിമയിലേതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ടും ഇപ്പോഴേ ആൻസേഴ്സ് വന്നിട്ടുണ്ടാവും. കാരണം നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച് സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുള്ള റീസെൻ്റ്ലി റിലീസായിട്ടുള്ള ഒരു കിട്ടിലെ മൂവിയിലെ ഒരു ഡയലോഗാണ് കേട്ടോ നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ തന്നെ ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും വാട്സപ്പിലും മെസ്സേജും ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291904749 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9522690909562649409. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
2: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
3: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം, കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
5: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി. ദ ടൈം ഈസ് 5 o'clock.

0: Once again, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോകളൊക്കെ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനും ഞാൻ എന്തായാലും ഫുൾ എനർജിയിൽ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അതിനു മുന്നേ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ പ്ലേ ചെയ്ത ഓഡിയോ ഇതായിരുന്നു.
1: ഞാൻ എന്റെ വീട്ടിൽ നിന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ജീപ്പ് കിടന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ സ്വന്തം ഉമ്മയേക്കൾ എന്നെ വിശ്വസിച്ച പെൺകുട്ടി കൊടുത്ത വാക്ക എനിക്കേതായാലും പോയേ പറ്റും. സുഖമാണെങ്കിൽ വരാം.
0: ഇപ്പോൾ കേട്ട ഓഡിയോയിലെ ഡയലോഗ് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് ഇങ്ങനെ വാട്സപ്പിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നായി ഒരു കോളർ ഉത്തരം പറയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്. ആരാ സംസാരിക്കുന്നേ?
2: ഋഷികേഷ്.
0: എവിടെ നിന്നാ വിളിക്കുന്നേ?
2: കൊല്ലം ശാസ്താംകോട്ട.
0: കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്നാണ്. ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നോ?
2: ക്ലാസ് ഉണ്ടായിരുന്നു, പോയിട്ട് വന്നു.
0: പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഡേ അല്ലായിരുന്നോ?
2: എല്ലാ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ഇരുന്നു.
0: അവരോടൊക്കെ ഇരുന്ന് ഹാപ്പി ആയിട്ടാണ് വന്നത് അല്ലേ? ചായ ഒക്കെ കുടിച്ചോ ഋഷികേഷ്? ചായ ഒക്കെ കുടിച്ചോ? ഇല്ല, കുടിച്ചില്ല. ഓക്കെ, അപ്പൊ ഉത്തരം പറയാൻ റെഡിയായി നിക്കാണോ? എങ്കി പറഞ്ഞോളൂ.
2: കണ്ണൂർ സ്ക്വാഡ്.
0: ഉറപ്പിക്കാവോ കണ്ണൂർ സ്ക്വാഡ് ആണെന്ന്? എത്ര ശതമാനം? ഹലോ
2: ഹലോ.
0: അപ്പൊ ഉറപ്പാണ് കണ്ണൂർ സ്കോഡ് തന്നെയാണ്. അപ്പൊ കൺഗ്രാചുലേഷൻ ഋഷികേഷ്, പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം കേട്ടോ. കൺഗ്രാറ്റ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഋഷികേഷ് വിളിച്ച് ഉത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ട്, കണ്ണൂർ സ്കോഡെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഋഷികേഷ് നല്ലൊരു കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ വാട്സപ്പിൽ ഒരുപാട് ഉത്തരങ്ങളാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അമൃതയാണ് കേട്ടോ. അമൃത മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കണ്ണൂർ സ്കോഡ് എന്ന് തന്നെയാണ്. അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കണ്ണൂർ സ്കോഡ് എന്നാണ്. ആൻഡ് ദീപു ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കളങ്കാവൽ എന്നാണ്. മജീദ് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കളങ്കാവൽ എന്ന് തന്നെയാണ്. ഷെമി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കണ്ണൂർ സ്കോഡ് എന്ന് തന്നെയാണ്. ആൻഡ് മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കണ്ണൂർ സ്കോഡ് എന്ന് തന്നെയാണ്. പ്രവീൺ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കണ്ണൂർ സ്കോഡ് എന്ന് തന്നെയാണ്. ആൻഡ് സൂസമ്മ ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കണ്ണൂർ സ്കോഡ് എന്ന് തന്നെയാണ്. പ്രശാന്ത് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കണ്ണൂർ സ്കോഡ് എന്ന് തന്നെയാണ്. ആൻഡ് അനക മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കണ്ണൂർ സ്കോഡ് എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് സംഗീത മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കണ്ണൂർ സ്കോഡ് എന്ന് തന്നെയാണ്. സോ തെറ്റിയവരാരും വിഷമിക്കേണ്ട, ഇനിയും നമുക്ക് അവസരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ മെസ്സേജ് അയച്ച ഉത്തരങ്ങൾ ശരി ഉത്തരങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓഡിയോ ഇതാണ്.

അപ്പോ നമ്മുടെ ചോദ്യം ഇതാണ്, ഇപ്പോൾ കേട്ട ഓഡിയോയിലെ ആ ഒരു സോങ് പാടിയത് ആരാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോ പാട്ട് ഒന്നും കൂടി കേൾക്കാം അല്ലേ?

ചോദ്യം ഒന്നും കൂടി പറയുകയാണ്. ഇപ്പോൾ കേട്ട ഓഡിയോയിലെ ആ ഒരു പാട്ട് പാടിയത് ആരാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. കാരണം ഈ ഒരു സിനിമയെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിൽ നിന്ന ഒരു സിനിമ തന്നെയാണ്. ഈ ഒരു പാട്ട് പോലും ഒരേ സമയം വിഷമിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ സിനിമയിലെ തന്നെ അത്യാവശ്യം നല്ലൊരു കിട്ടിലും പാട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ മനസ്സിലൂടെ ഉത്തരങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദി നമ്പർ 0474291904749091. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദി നമ്പർ 9526490905269499. So keep on listening to Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 5 ലക്ഷം രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
3: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Cheta, veetilekku saadhanangal vaangande.
6: Cheriyarchu vaangane, Aljo special offers undallo.
5: Adene, ella shini yar divasangalum special offers undu nammude Aljoil.
6: Aljo, vilakuruvinde vismayam.
7: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil and Ummanur.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമണ്ണ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമണ്ണ്, കൊട്ടാരക്കര.
3: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു 17 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ഓഡിയോ ഇതായിരുന്നു.

0: ഉയരിനാൽ.
1: ഇപ്പോൾ കേട്ട ഓഡിയോ സോങ് പാടിയത് ആര് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ വാട്സപ്പിൽ ഒരുപാട് ഉത്തരങ്ങളാണ് വന്നിരിക്കുന്നത്. ആരും തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപു ചേട്ടനാണ് കേട്ടോ. ദീപു ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു നജീം അർഷാദ് എന്നാണ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഹരിശങ്കർ എന്നാണ്. ഷമി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഹരിശങ്കർ എന്ന് തന്നെയാണ്. ആൻഡ് മനോജ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു കെ എസ് ഹരിശങ്കർ എന്നാണ്. ആൻഡ് പ്രവീൺ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കെ എസ് ഹരിശങ്കർ എന്ന് തന്നെയാണ്. മജീദ് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കെ എസ് ഹരിശങ്കർ എന്ന് തന്നെയാണ്. അനീഷ് കൊല്ലമ്പാടി ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു കെ എസ് ഹരിശങ്കർ എന്ന് തന്നെയാണ്. അർജുന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഹരിശങ്കർ എന്ന് തന്നെയാണ്. ആൻഡ് കാത്തു മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഹരിശങ്കർ എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല, ഹരിശങ്കർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെസ്സേജ് അയക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, മെസ്സേജ് അയക്കുന്നതിനൊപ്പം തന്നെ പേരും കൂടി കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ മെസ്സേജ് ഇരിക്കുന്നത് അനഘ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഹരിശങ്കർ എന്ന് തന്നെയാണ്. സോ മെസ്സേജ് ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ തെറ്റിപ്പോയവർ ആരും തന്നെ വിഷമിക്കേണ്ട, നമുക്ക് ഇനിയും അവസരമുണ്ട്, നെക്സ്റ്റ് ടൈം പിടിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ
2: ചോദിക്കാതെ പോയത് ശരിയായില്ല, അതാണോ മര്യാദ? ചോദിച്ചിട്ട് പോകായിരുന്നില്ലേ, എന്റെ ചോര തുപ്പണോ? ഇങ്ങനെ ചോദിച്ചാൽ പോരാ, താഴ്മയായി ചോദിക്കണം.
1: ഓക്കെ, ഇപ്പോൾ കേട്ട സിനിമയിലെ ഓഡിയോ അത് ഏത് സിനിമയിലേതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഓഡിയോ ഒന്നും കൂടി പ്ലേ ചെയ്യുകയാണ് കേട്ടോ.
2: ചോദിക്കാതെ പോയത് ശരിയായില്ല, അതാണോ മര്യാദ? ചോദിച്ചിട്ട് പോകായിരുന്നില്ലേ, എന്റെ ചോര തുപ്പണോ?
3: തെറ്റുപറ്റി അഭിവിശ്വസിക്കണം, എന്നെ പോകാൻ.
2: ഇങ്ങനെ ചോദിച്ചാൽ പോരാ, താഴ്മയായി ചോദിക്കണം.
1: ഇപ്പോൾ കേട്ട ഓഡിയോ സീൻ അത് ഏത് സിനിമയിലേതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2910090.

4 2 9 1 9 0 9 0 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9 5 2 6 6 4 9 0 9 0 9 5 2 6 6 4 9 0 9 0 അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൻ്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അറിയാവുന്ന ഉത്തരങ്ങൾ, ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ നമ്മൾ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് അറിയാവുന്ന ഉത്തരങ്ങൾ മനസ്സിൽ വെക്കാറി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 5 ലക്ഷം രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
2: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. അപ്പൊ ആ ഓഡിയോ ക്ലിപ്പ് ഒന്നും കൂടി കേൾക്കാം.
1: ചോദിക്കാതെ പോയത് ശരിയായില്ല, അതാണോ മര്യാദ? ചോദിച്ചിട്ട് പോകായിരുന്നില്ലേ, എന്റെ ചോര തുപ്പണോ?
2: തെറ്റുപറ്റി അഭിവിംശിപ്പിക്കണം.
1: ഇങ്ങനെ ചോദിച്ചാൽ പോരാ, താഴ്മയായി ചോദിക്കണം.
0: ചോദ്യം ഇതായിരുന്നു, ഇപ്പോൾ കേട്ട ആ ഓഡിയോ ക്ലിപ്പ് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് ഇങ്ങനെ വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷെമി ചേച്ചിയാണ് കേട്ടോ. അതുപോലെ തന്നെ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അർച്ചന, മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഭ്രമയുഗം എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ദീപു ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഭ്രമയുഗം എന്ന് തന്നെയാണ്. മജീദ് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഭ്രമയുഗം എന്ന് തന്നെയാണ്. ആൻഡ് തങ്കമണി ചേച്ചിയും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഭ്രമയുഗം എന്ന് തന്നെയാണ്. ആൻഡ് മേരിക്കുട്ടി ചേച്ചിയും മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഭ്രമയുഗം എന്ന് തന്നെയാണ്. പ്രവീൺ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഭ്രമയുഗം എന്ന് തന്നെയാണ്. ശോഭന ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ചാത്തൻ എന്നാണ്. അതുപോലെ തന്നെ അശോക് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഭ്രമയുഗം എന്ന് തന്നെയാണ്. അനീഷ് കൊല്ലംപടി ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഭ്രമയുഗം എന്ന് തന്നെയാണ്. അമൃത മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ചാത്തൻ എന്നാണ്. ലിജി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഭ്രമയുഗം എന്ന് തന്നെയാണ്. മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഭ്രമയുഗം എന്ന് തന്നെയാണ്. സാജൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഭ്രമം എന്നാണ്. ആൻഡ് സൂസമ ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഭ്രമയുഗം എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഭ്രമയുഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ ഒരു കിട്ടളം സിനിമയിലെ കുറച്ച് പേടിയൊക്കെ തോന്നിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഭ്രമയുഗം എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ഓഡിയോ ഇതാണ്.
3: മാഡം, ആംസ്റ്റർഡാമിൽ വെച്ച് നിങ്ങൾ അനാഥയായി മരണപ്പെടുകയാണെങ്കിൽ നഗരത്തിലെ കവികളിൽ ഒരാൾ നിങ്ങൾക്കായി ഒരു ചരമഗീതം എഴുതുകയും അത് നിങ്ങളുടെ ശവസംസ്കാര ചടങ്ങിൽ ആലപിക്കപ്പെടുകയും ചെയ്യും. എന്ത് മനോഹരമായ നാടാണല്ലേ.
0: ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പോൾ കേട്ട ഓഡിയോയിലെ സിനിമയിൽ ഷർഫുദ്ദീൻ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര് എന്ത് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഓഡിയോ ഒന്നും കൂടി കേൾക്കാം.
3: മാഡം, ആംസ്റ്റർഡാമിൽ വെച്ച് നിങ്ങൾ അനാഥയായി മരണപ്പെടുകയാണെങ്കിൽ നഗരത്തിലെ കവികളിൽ ഒരാൾ നിങ്ങൾക്കായി ഒരു ചരമഗീതം എഴുതുകയും അത് നിങ്ങളുടെ ശവസംസ്കാര ചടങ്ങിൽ ആലപിക്കപ്പെടുകയും ചെയ്യും. എന്ത് മനോഹരമായ നാടാണല്ലേ.
0: ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ഇപ്പോൾ കേട്ട ഓഡിയോയിലെ സിനിമയിൽ ഷർഫുദ്ദീൻ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര് എന്ത് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, കാരണം ഒരു സൈക്കോ ത്രില്ലർ ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഉത്തരങ്ങൾ മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291904749 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490905269 അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: அவன் கொட்டாருக்கிறா.
1: ஆஸ்திரேலியா பிரீமியர் லீக்.
2: Yes, we are back on Astria FM 90, Astria Premier League with me, RJ Sultana, on Astria FM 90, Nadinuppam, Nattarkoppam. Yes, studio clockil ippol samayam krithiyam 5 mani kazhinju 50 minute aayirikkanalle. Adhaayathu nammude Astria Premier League namukku ingane wind up ilottu pokenda samayamaayirikkanu. Adhinu munnayi nammal breakinu munpu oru chodyamokke chodichittayirunnu poyirunnathu. Aa audio idayirunnu.
3: Madam, Amsterdamil vechu ningal anathayi maranappeduvaanengil നഗരത്തിലെ കവികളിലൊരാൾ നിങ്ങൾക്കായി ഒരു ചരമഗീതം എഴുതുകയും അത് നിങ്ങളുടെ ശവസംസ്കാര ചടങ്ങിൽ ആലപിക്കപ്പെടുകയും ചെയ്യും. എന്ത് മനോഹരമായ നാടാണല്ലേ.
2: ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഇപ്പോൾ കേട്ട ഓഡിയോയിലെ സിനിമയിൽ ഷറഫുദ്ദീൻ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര് എന്ത് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങൾ നമുക്കിങ്ങനെ വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ലിജി ചേച്ചിയാണ്. ലിജി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അഞ്ചാം പാതിരെ എന്നാണ് ചോദ്യം. നമ്മൾ പറഞ്ഞിരുന്നത് ഷറഫുദ്ദീൻ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര് എന്താണ് എന്നതാണ് നമ്മൾ ചോദിച്ച ചോദ്യം. അതുപോലെ തന്നെ മറ്റു മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രവീൺ ചേട്ടനാണ്. പ്രവീൺ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ടോണി ജോസ് ആലുല എന്നാണ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത്. ഷെമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ബെഞ്ചമിൻ എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ മജീദ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് ടോണി ജോസ് ആലുല എന്ന് തന്നെയാണ്. അശോക് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ടോണി ജോസ് ആലുല എന്ന് തന്നെയാണ്. മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അഞ്ചാം പാതിര എന്നാണ്. അർച്ചന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബൊഗിൻ വില്ലെ എന്നാണ്. അതുപോലെ തന്നെ അനഘ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബെഞ്ചമിൻ എന്ന് തന്നെയാണ്. സംഗീത മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഡോക്ടർ ബെഞ്ചമിൻ ലൂയിസ് എന്നാണ്. അതുപോലെ തന്നെ അനുരാധ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഡോക്ടർ ബെഞ്ചമിൻ എന്ന് തന്നെയാണ്. പ്രശാന്ത് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബെഞ്ചമിൻ എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കാത്തു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഡോക്ടർ ബെഞ്ചമിൻ എന്ന് തന്നെയാണ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഡോക്ടർ ബെഞ്ചമിൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ തെറ്റിയവരാരും മെസ്സേജ് ആരും വിഷമിക്കേണ്ട. നമുക്ക് നെക്സ്റ്റ് ടൈം വീണ്ടും എ പി എൽ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ആ ഒരു ടൈമിൽ റീജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ മെസ്സേജ് എല്ലാവർക്കും ശരി ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ്. അപ്പോൾ എനിക്കെന്തായാലും ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്ത് ടാറ്റാ ബൈബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൻ്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ എ പി എല്ലിലേക്ക് ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്കാ റിയൽ എസ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ഈ വരുന്ന ഫ്രൈഡേ ആണ്. സോ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈവിൻ്റെ ടൈമിൽ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ എനിക്കെന്തായാലും പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: You are listening to Ashray FM 90, Nadinupam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
0: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

ഹായ് ഹലോ നമസ്കാരം, വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ക്ലബ് ബോഡോണാസ് പ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ക്ലബ് ബോഡുമായിട്ട് ഇതായി എത്തിച്ചേർന്നിരിക്കുന്നത് ആർജെ അനുഷയാണ് കേട്ടോ. അപ്പൊ ആസ്ട്രേലിയ പ്രീമിയർ ലീഗിലൂടെ ഗെയിമൊക്കെ കളിച്ചിങ്ങനെ ഇരിക്കുന്ന സമയമാണ്. എന്തായാലും ഒരു അടിപൊളി സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ കേട്ടാലോ. അപ്പോ അടുത്ത ഒരു മണിക്കൂർ നേരത്തേക്ക് ഒരു തകർപ്പൻ സിനിമയുടെ വിശേഷങ്ങളാണ് ക്ലബ് ബോർഡിലൂടെ ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. BM വിനു സംവിധാനം ചെയ്ത് സംജത് നാരായണൻ എഴുതി, 7 Arts ഇന്റർനാഷണൽ നിർമ്മിച്ച 2009 മലയാള ചിത്രമാണ് മകന്റെ അച്ഛൻ.

0: ശ്രീനിവാസൻ എന്നിവർ ഒരുമിച്ചെത്തി അച്ഛൻ മകൻ, റിയൽ ലൈഫിലും അച്ഛൻ മകനാണ്, സിനിമയിലും അച്ഛൻ മകൻ വേഷത്തിൽ നിറഞ്ഞാടിയ ഒരു അടിപൊളി സിനിമ എന്ന് വേണമെങ്കിൽ ഈ ഒരു പടത്തെ വിശേഷിപ്പിക്കാം. ഒപ്പം തന്നെ സുഹാസിനി, സലിൻ കുമാർ, ബിന്ദു പണിക്കർ, ജഗതി ശ്രീകുമാർ എന്നിവരാണ് ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു വില്ലേജ് ഓഫീസിലാണ് വിശ്വനാഥൻ. വിശ്വനാഥനായിട്ട് വേഷമിട്ടിരിക്കുന്നത് ശ്രീനിവാസനാണ്. അദ്ദേഹത്തിന്റെ മകൻ മനു എഞ്ചിനീയർ ആക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷെ മനുവിന് ഒരു പാട്ടുകാരനാകാനാണ് കേട്ടോ ആഗ്രഹം. വളരെ ഫേമസ് ആയിട്ടുള്ള കെ.സി. ഫ്രാൻസിസ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഒരു കോച്ചിങ് സെന്ററിലേക്ക് വിശ്വനാഥൻ മകനെ എൻട്രൻസ് കോച്ചിങ്ങിനായിട്ട് അയക്കുകയാണ്. എന്നാൽ കെ.സി. ഫ്രാൻസിസ് വളരെ കർക്കശക്കാരനായിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ ആണ് കേട്ടോ. ഈ ഒരു പ്രിൻസിപ്പളായിട്ട് വേഷമിട്ടിരിക്കുന്നത് തിലകൻ സാറാണ്.
1: KCF Entrance Coaching Center Principal, Retired Flight Engineer KC Francis speaking. Are?
2: William Shakespeare.
1: Oh, Village Officer. എന്താ വില്ലേജ് ഓഫീസർ, അവിടെ പണിയൊന്നുമില്ലേ? ഞാൻ പലതവണ പറഞ്ഞതാണ് സ്ഥിരമായി എന്നെ വിളിച്ചിങ്ങനെ ശല്യപ്പെടുത്തരുതെന്ന്. എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്ന എനിക്ക് അറിയാം മിസ്റ്റർ, ഈ സ്ഥാപനം എങ്ങനെ നടത്തിക്കൊണ്ടുപോകണമെന്ന്. 30,000 അടി ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരുടെ ഒളിത്താവളം കണ്ടുപിടിച്ച് ബോംബിട്ടവനാണ് ഞാൻ. നിങ്ങളുടെ മകനെ ഞങ്ങൾ പഠിപ്പിക്കും, ജയിപ്പിക്കും. ഇനി ഫോൺ ചെയ്താൽ എന്റെ തനി സ്വഭാവം ഞാൻ കാണിക്കും. ബാക്കടോ ഫോൺ.
0: അദ്ദേഹം എല്ലാ കുട്ടികളെയും CCTV ക്യാമറയിലൂടെ നിരീക്ഷിച്ചപ്പോഴും ശകാരിച്ചുകൊണ്ടിരിക്കും. അവിടെ വരുന്ന കുട്ടികൾക്ക് ശരിക്കും വന്നാൽ ഒരു മെന്റൽ ടോർച്ചറിംഗ് പോലെയാണ് ആ ഒരു ക്ലാസ് അനുഭവപ്പെടുന്നത് തന്നെ. തിയേറ്ററുകളിൽ വലിയ ചർച്ചയായിട്ടുള്ള ഒരു മനോഹരമായ കുടുംബ ചിത്രം കൂടിയാണ് കേട്ടോ മകന്റെ അച്ഛൻ. യഥാർത്ഥ ജീവിതത്തിൽ അച്ഛനും മകനുമായ ഇനി ശ്രീനിവാസനും ശ്രീനിവാസനും ആദ്യമായിട്ട് സ്ക്രീനിൽ ഒന്നിച്ച ഒരു ചിത്രം കൂടിയാണ് ഈ ഒരു സിനിമ.
3: പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. എടാ ആരാന്നാ ചോദിച്ചത്?
2: ഇങ്ങോട്ട് ഇറങ്ങി വാടാ.
3: അയ്യോ അച്ഛനായിരുന്നോ? ഇതാ വരുന്ന ചാ, ഒരു മിനിറ്റ്.

0: നിന്നെ കൂടാതെ ആണായിട്ട് ഞാൻ മാത്രമേ ഈ വീട്ടിലുള്ളൂ എന്ന് നിനക്കറിയാം. അപ്പൊ നീ ആരടാന്ന് ചോദിച്ചത്? ആരെ ഉദ്ദേശിച്ച?
1: അത് ഇത് കോളേജിലെ ബാത്റൂം ആണെന്ന് വിചാരിച്ചത്. ഈ ഫ്രണ്ട്സ് ആരെങ്കിലും എന്താച്ചാ?
2: മനുവിന്റെ അമ്മയായിട്ട് വേഷമിട്ടിരിക്കുന്നത് സുഹാസിനിയാണ്. വിശ്വനാഥന്റെ ഭാര്യയും മനുവിന്റെ അമ്മയും അച്ഛനും മകന്റെയും ഇടയിലുള്ള ഒരു പാലമായിട്ട് നിൽക്കുന്ന പ്രധാന കഥാപാത്രമാണ് കേട്ടോ സുഹാസിനി അവതരിപ്പിച്ച ഈ ഒരു കഥാപാത്രം. അച്ഛനെ ഭയന്നുകൊണ്ട് മാത്രം മനു തന്റെ ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി എഞ്ചിനീയറിംഗിനായിട്ട് കോച്ചിങ്ങിന് ചേരുകയാണ്. എന്നാൽ പരീക്ഷകളിൽ അവന് നന്നായിട്ട് പഠിക്കാനോ വിജയിക്കാനോ സാധിക്കുന്നില്ല. ഇത് വിശ്വനാഥനെ അത്യധികം നിരാശനാക്കുന്നുണ്ട്. അച്ഛനും മകനും തമ്മിൽ മിക്കപ്പോഴും വഴക്ക് തന്നെയായിരിക്കും.
1: പ്രിയപ്പെട്ടവരെ, ഒരു ഗാനനൃത്ത മാല്യം അവതരിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആർക്കും യഥേഷ്ടം കൂവാവുന്നതാണ്. ഗാനത്തിലെ ആശയം ഞങ്ങളുടെ തന്നെ ആലോചനയിൽ വന്നതാണ്. ഞാനത് വരികളാക്കി. ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ ഈ ഗാനത്തിന് ഒരു ബന്ധവുമില്ല. വല്ല സാമ്യവും തോന്നുന്നുവെങ്കിൽ അത് യാദൃച്ഛികം മാത്രമാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
1: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: You are listening to Ashray FM 90, Nadinupam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: യെസ്, അങ്ങനെ മകരേശൻ എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് നമ്മളിങ്ങനെ ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർജെ അനുഷ. ആദ്യമായി ശ്രീനിവാസിനും വിനീത് ശ്രീനിവാസിനും ഒരുമിച്ച് റിയൽ ലൈഫിൽ അച്ഛനും മകനും എന്നതുപോലെ തന്നെ സിനിമയിൽ അച്ഛനും മകനുമായിട്ട് നിറഞ്ഞാടിയ മകന്റെ അച്ഛൻ എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് നമ്മളിങ്ങനെ ഇന്നത്തെ ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ കർക്കശക്കാരനായ വിശ്വനാഥൻ തന്റെ മകൻ മനുവിനെ എഞ്ചിനീയറിംഗ് കോച്ചിങ്ങിനായിട്ട് അയക്കുകയാണ്. എന്നാൽ അവന്റെ അഭിരുചി വേറൊന്നായിരുന്നു, സംഗീതം. ആ സംഗീതത്തിനാണെങ്കിലോ അച്ഛൻ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നുമില്ല. പഠിച്ചവനെ ഒരു വലിയ എഞ്ചിനീയർ ആക്കുക എന്നുള്ളതാണ് വിശ്വനാഥന്റെ ഏറ്റവും വലിയ ആഗ്രഹം.
1: കാല് രണ്ടും വെള്ളത്തിൽ വെച്ച് പഠിച്ചോ, ഉറക്കം വരികയില്ല.
2: പാത്രം നിറച്ച് വെള്ളം എടുത്തിരുന്നെങ്കിൽ രാവിലെ ഇവിടെ നിന്ന് തന്നെ കുളിക്കായിരുന്നു.
1: എന്താടാ ഇത്? എന്തിനും ഏതിനും ഇങ്ങനെ തർക്കുത്തരം പറഞ്ഞാൽ എങ്ങനെയാ? നീ ഇങ്ങനെ പറയുമ്പോ നിന്റെ അനിയത്തി കുട്ടി ഇത് കേൾക്കുന്നുണ്ടെന്ന് ഓർമ്മ വേണം. അവൾക്ക് എന്നെ തീരെ പേടിയും ബഹുമാനം ഇല്ലാണ്ടാവും.
2: അപ്പൊ എന്റെ ബഹുമാനം അച്ഛന് വേണ്ടേ?
1: ഓ, പിന്നെയും തുടങ്ങി. നീ ഇങ്ങോട്ട് ഇരിക്കടാ മോനെ. കാല് രണ്ടും എടുത്ത് വെള്ളത്തിൽ വെച്ചോ. ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. പണ്ട് ഞാൻ അനുഭവിച്ചതൊക്കെ ഓർക്കുമ്പോ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. നിനക്കറിയോ, ഞാൻ അന്ന് നിന്നേക്കാൾ ചെറുപ്പമാ.
2: കോണ കൊടുത്ത കാര്യമാണ് പറയാൻ പോകുന്നെങ്കിൽ എനിക്ക് താല്പര്യമില്ല.
1: എന്നാ മോൻ പഠിച്ചോ.
0: പലപ്പോഴും തനിക്ക് റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കണമെന്ന് മനു അമ്മയോട് പറയാറുണ്ട്. എന്നാൽ വിശ്വനാഥൻ അതിനോട് യോജിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹം മനു മനസ്സിലൊതുക്കി ജീവിക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് ഒരു വ്യാജ സന്യാസിനിയായ ഹിമവത് സ്വാമി അവരുടെ ഗ്രാമത്തിൽ ഒരു ആശ്രമം ആരംഭിക്കുന്നത്. വിശ്വനാഥൻ അങ്ങനെയുള്ള ആൾദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല. വിശ്വനാഥന്റെ സുഹൃത്തായ കൃഷ്ണൻകുട്ടിയും ഭാര്യ സന്താനവലിയും സന്താന സൗഭാഗ്യത്തിനായിട്ട് ഈ ഒരു സന്യാസിയെ സന്ദർശിക്കുന്നുണ്ട്. എന്നാൽ സന്താനവലിക്ക് സന്യാസിയിൽ നിന്നും ഇടയ്ക്കൊരു മോശം അനുഭവം നേരിടേണ്ടതായിട്ട് വരും. മാത്രമല്ല, ഹിമവത് സ്വാമിയുടെ ചില ശിഷ്യന്മാർ 90 ഏക്കറിൽ ഒരു പദ്ധതി അനുമതിക്കായിട്ട് വിശ്വനാഥനെ സന്ദർശിച്ചു. എന്നാൽ പദ്ധതിയിൽ നിയമവിരുദ്ധമായ ചില പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ വിശ്വനാഥൻ ആ ഒരു പദ്ധതിക്ക് അനുമതി നൽകുന്നുമില്ല.
3: അയ്യോ, കരിഞ്ഞു പോവും. തൊട്ട് നക്കാൻ ബീഫ് ഒലത്തിയതൊന്നും ഇല്ലേ സ്വാമി?
4: ഇല്ല,
3: നിറക്കുണ.
4: അധികം വേണ്ട, പുതിയ സ്ഥലവാ, മണം അടിച്ച ചീത്തപ്പേരാകും.
3: വണ്ടിപ്പോ. പിന്നൊരു കാര്യം, എന്റെ കാല് തൊട്ട് വന്നിക്കുമ്പോ സായിപ്പന്മാരോട് വിതുമ്പിക്കരയാൻ പറയണം. അത് ഷൂട്ട് ചെയ്തെല്ലാ ചാനലിലും കൊടുക്കണം. അവർക്ക് കണ്ണിലൊഴിക്കാൻ ഗ്ലിസറിൻ കൊടുത്തോളൂ.
4: ഗ്ലിസറിൻ ഒക്കെ എപ്പോഴേ കൊടുത്തു കഴിഞ്ഞു സ്വാമിജി.
3: സമർത്ഥൻ.
4: നന്ദി. ഞാൻ പോയി ദർശനത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കട്ടെ.
3: ആയിക്കോട്ടെ.
0: ഈ സിനിമയിൽ ഏറ്റവും നിർണായകമായ ട്വിസ്റ്റ് കൊണ്ടുവരുന്നതും ഹിമവല്ലെന്ന ഈ ഒരു സ്വാമിയാണ് കേട്ടോ. ഒരു കപട സന്യാസി, ഹിമാലയത്തിൽ നിന്ന് ഘോര തപസ് ചെയ്ത് ദിവ്യശക്തികളുമായിട്ട് വന്ന ആളാണ് താനെന്ന് സ്വാമി സ്വയം അവകാശപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആളുകളുടെ ഭക്തിയെ ചൂഷണം ചെയ്ത് പണം തട്ടുന്ന ഒരു ഒന്നാന്തരം തട്ടിപ്പുകാരനാണ് കക്ഷി. ഒരു വശത്ത് അതീവ ശാന്തനെ പോലെ സംസാരിക്കുകയും മറുവശത്ത് തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്താനായിട്ട് തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്ന ഇരട്ട താപ്പാണ് സ്വാമിയുടേത്. ജഗതി ശ്രീകുമാറിന്റെ തനത് കോമഡി ടൈമിങ്ങും മാനരസങ്ങളും ഈ ഒരു വില്ലൻ കഥാപാത്രത്തിന് പോലും ഒരു പ്രത്യേക രസമാണ് നൽകുന്നത്.
3: അറിയാലോ, കമ്പിക്ക് സിമെന്റിനും ഒക്കെ എന്താ വില? നല്ല പണിക്കാരെ കിട്ടാനില്ല, കിട്ടിയാ തന്നെ പണിയറിയില്ല, അറിഞ്ഞാ തന്നെ ചെയ്യില്ല. എന്റെ പൊന്നു മക്കളെ,
0: ഈ സിനിമയിൽ ഹിമവത് സ്വാമി എന്ന കഥാപാത്രം നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമുണ്ട്. എന്നും നമ്മുടെ സമൂഹത്തിൽ ഭക്തിയുടെ പേരിലും ആത്മീയതയുടെ പേരിലും ആളുകളെ പറ്റിക്കുന്ന ഒരുപാട് ഹിമവത് സ്വാമിമാരുണ്ട് എന്നുള്ളത് കണ്ണടച്ച് ആരെയും വിശ്വസിക്കരുത്. അന്ധമായ വിശ്വാസങ്ങൾ ഒരു കുടുംബത്തെ എങ്ങനെ തകർക്കുമെന്ന് ജഗതിയുടെ ഹിമവത് സ്വാമി എന്ന ഈ ഒരു കഥാപാത്രം നമ്മെ ചിരിപ്പിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Plus 2 kazhinju, ini ningalude swapna career-ilekku oru seriyaya vazhi kaatti. 5 lakhsham roopaykku BSc Nursing padichalo, Kerala, Karnataka, Tamil Nadu ennivadangalil pramukha college-ukalil ningalude bhavi surakshithamaakkam. BSc Nursing, GNM thudangiya ethu course aagatte.
3: St. Jude Education Trust, Trivandrum Road, Pulaman, Kottarakara.
4: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാൽ ഉൽപാദനം 1 കോടി ലിറ്ററാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. സിഎംആർഎല്ലിനെതിരെയുള്ള ഇഡി നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2nd സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനും ധാരണയായി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക സമർപ്പിച്ചതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം.
1: കേരള സ്പെഷ്യാലിറ്റി
0: എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലാണെന്നും സംസ്ഥാനത്ത് നിന്നുമുള്ള നഴ്സുമാരുടെ സേവനങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നതായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി IIM കോഴിക്കോട് ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവപ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. 33 യുവപ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാനത്ത് അടുത്ത 3 വർഷത്തിനുള്ളിൽ പാൽ ഉൽപാദനം 1 കോടി ലിറ്ററായി വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തിരുവനന്തപുരത്ത് ജവഹർ സഹകരണ ഭവനിൽ ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പാലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സംരംഭങ്ങൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സിഎംആർഎല്ലിനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സിഎംആർഎൽ സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള ദിശ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. PM ആവാസ് യോജന ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ കൃത്യമായ നിർവഹണം നടപ്പിലാക്കാൻ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്ന തരത്തിൽ ഫെൻസിംഗ് വിവരങ്ങൾ നൽകുന്നതിന് പോർട്ടൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. തൃശൂർ ആതിരപ്പള്ളിയിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആതിരപ്പള്ളിയിലെ കാട്ടാന ശല്യം ഒഴിവാക്കുന്നതിന് ട്രെഞ്ചിംഗ് സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
3: ഇതിന്റെ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ 3-tier ആയിട്ട് തന്നെ, ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് ലെയർ ഓഫ് ഡിഫൻസ്, രണ്ടാമത് ഓവർ ഹാങ്ങി, 3rd സോളാർ ഫെൻസ്, ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഇതാണ്. അതല്ല ചില സ്ഥലങ്ങളിൽ ട്രെഞ്ച് ചെയ്യാന്നുള്ളത്.
0: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ നാളെ മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവുമടക്കം 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനം സ്വന്തമാക്കി. 30 പുരുഷന്മാരും 18 വനിതകളുമടക്കം 48 ഇന്ത്യൻ അത്ലറ്റുകളാണ് കഴിഞ്ഞ മാസം 28 മുതൽ 31 വരെ നടന്ന ടൂർണമെന്റിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് പുതുക്കിയ പാൽവില പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വില വർധന. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് HS കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സ്കൂൾ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 508 പോയിന്റ് ഇടിഞ്ഞ് 74,267ലും നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 23,383ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,14,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. നീറ്റ് UG പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹയുടെയും അരവിന്ദ് കുമാറിന്റെയും ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർവാദം ജൂലൈ 27 മാറ്റി. കേരളത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന് ബാങ്കിംഗ് മേഖല പങ്കാളിയാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ അവലോകന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ ബാങ്കിംഗ് മേഖല മികച്ച നേട്ടമാണ് കൈവരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ തൃശൂർ ജില്ലാ പ്രാണിജന്യ രോഗനിയന്ത്രണ യൂണിറ്റ് നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. തൃശൂർ MB ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വാഹനം അനുവദിച്ചത്. ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനിൽ നിന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി TP താക്കോൽ ഏറ്റുവാങ്ങി. പതിനാറാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്റർ ആക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. CMRL ED നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപ് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: You are listening to Australia FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺ.

0: Boring.
1: Once again, welcome back to Clapboard with me, RJ Anusha. മകന്റെ അച്ഛനെന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മളിങ്ങനെ ക്ലാബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരു സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത് അതിന്റെ ക്ലൈമാക്സിലാണല്ലേ. മകന്റെ അച്ഛൻ എന്ന സിനിമയുടെ ക്ലൈമാക്സ് കേവലം ഒരു സിനിമാ കാഴ്ചയല്ല, മറിച്ച് മലയാളി കുടുംബങ്ങളിലെ അച്ഛനും മകനും തമ്മിലുള്ള ഈഗോയുടെയും സ്നേഹത്തിന്റെയും നേർചിത്രമാണ്. അച്ഛന്റെ കടുത്ത നിയന്ത്രണങ്ങളും പരീക്ഷയിലെ പരാജയവും കാരണം വീട് വിട്ടിറങ്ങുകയാണ് അവസാനം മനു. തന്റെ സ്വപ്നമായ സംഗീതത്തിലേക്ക് അവൻ പതിയെ നടന്നെടുക്കുന്നുണ്ട്.
2: ഈ നന്ദി കെട്ടവന് വേണ്ടി ചെലവാക്കിയ കാശുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്നേ ഒരു വീടുണ്ടാക്കായിരുന്നു. വഞ്ചകനായവൻ.
3: അങ്ങനെയൊന്നും പറയണ്ട, ഞാൻ എന്ത് വഞ്ചിച്ചു? എനിക്ക് എഞ്ചിനീയർ ആവണമെന്ന് ഞാൻ പറഞ്ഞോ? അച്ഛന്റെ ഇഷ്ടം എന്റെ തലയിൽ കയറ്റി വെച്ചിട്ട് ഇപ്പൊ എന്നെ വഞ്ചകനാക്കുന്നോ? 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് താല്പര്യമില്ലെന്ന്, കേട്ടോ? എന്നിട്ടിപ്പ ചെലവാക്കിയ കാശിന്റെ കണക്കും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ജനിച്ചിട്ട് ഇന്ന് വരെ എനിക്ക് വേണ്ടി എത്ര കാശ് ചെലവായെന്ന് പറ.
4: മനു,
3: എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ പലിശ അടക്കം ഞാൻ തിരിച്ചു തരും.
1: വളരെ പ്രശസ്തമായ ഒരു ടെലിവിഷൻ മ്യൂസിക് റിയാലിറ്റി ഷോയുടെ ഫൈനൽ റൗണ്ടിൽ മത്സരിക്കാനായിട്ട് മനു യോഗ്യത നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് തന്നെ ചതിക്കാൻ ശ്രമിച്ച വ്യാജ സന്യാസി ഹിമവൽ സ്വാമിയുടെ ആക്രമണത്തിൽ വിശ്വനാഥന് പരിക്കേറ്റ് ആശുപത്രിയിലാകുന്നുണ്ട്. അവിടെ വെച്ച് പോലീസിന് മൊഴി നൽകി സ്വാമിയെ അറസ്റ്റ് ചെയ്ത ശേഷം വിശ്വനാഥൻ നേരെ പോകുന്നത് തന്റെ മകൻ മത്സരിക്കുന്ന റിയാലിറ്റി ഷോയുടെ ഫൈനൽ വേദിക്ക് മുന്നിലേക്കാണ്. കാണികൾക്കിടയിൽ ഒരു സാധാരണക്കാരനായി കണ്ണീരോടെ മനു പാടുന്നത് വിശ്വനാഥൻ നോക്കി നിൽക്കുന്നു. അച്ഛനെ സദസ്സിൽ കാണുന്ന മനു കൂടുതൽ ആത്മവിശ്വാസത്തോടെയും വികാരഭരിതനായും ആ വേദിയിൽ പാട്ടുപാടി വേദി കൈയടക്കുകയാണ്.
5: മനു വിശ്വനാഥൻ ഗൾഫ് ഗേറ്റ് സിംഗർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്.

0: ഇറ്റ്സ് റിയലി അൺബിലീവബിൾ. ഒരുപക്ഷെ റിയാലിറ്റി ഷോകളിൽ ആദ്യമായിട്ടായിരിക്കും പാടുന്ന ആൾ തന്നെ വരികൾ എഴുതുകയും അതിനെ സംഗീതം നൽകുകയും ചെയ്യുന്നത്. ഇറ്റ്സ് റിയലി അമേസിംഗ്.
1: മത്സരത്തിൽ മനു ഒന്നാം സ്ഥാനം നേടി വലിയൊരു വിജയം കൈവരിക്കുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ആ ട്രോഫിയേക്കാൾ വലിയൊരു സമ്മാനം അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. വേദിയിലേക്ക് കയറി വരുന്ന അച്ഛൻ വിശ്വനാഥൻ ഇതുവരെ കാട്ടിയ കർക്കശക്കാരനായ അച്ഛന്റെ മുഖം മാറ്റിവെച്ച് മകനെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുന്നു. തന്റെ മകനാണ് ശരിയെന്ന് സമ്മതിക്കുന്ന, അവന്റെ കഴിവിനെ അംഗീകരിക്കുന്ന ആ അച്ഛന്റെ കണ്ണീരിൽ അച്ഛനും മകനും തമ്മിലുള്ള എല്ലാ അകലങ്ങളും അലിഞ്ഞു പോകുന്നതാണ് ക്ലൈമാക്സ്. പലപ്പോഴും നമ്മുടെ വീടുകളിലും സംഭവിക്കുന്നത് ഇതുതന്നെയല്ലേ? അച്ഛനമ്മമാർ മക്കളെ സ്നേഹിക്കുന്നുണ്ടാകും, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അവർക്കറിയില്ല. മക്കളുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയാൻ വൈകി പോകുന്ന അച്ഛനമ്മമാർക്കും അച്ഛന് കർക്കശ സ്വഭാവത്തിന് പിന്നിലെ സ്നേഹം മനസ്സിലാക്കാത്ത മക്കൾക്കുമുള്ള ഒരു മനോഹരമായ പാഠമാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ്.
2: മക്കൾക്ക് നല്ലൊരു കളിപ്പാട്ടം പോലും വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു അച്ഛനാണ് ഞാൻ. പക്ഷെ എന്റെ മകൻ, അവൻ ആദ്യമായി കിട്ടിയ സമ്മാനം എനിക്ക് വെച്ച് നീട്ടുകയാണ്. അത് സ്വീകരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. ചാരം മൂടിക്കിടക്കുന്ന കനൽ പോലെ അവനോടുള്ള സ്നേഹം എന്തിനോ ഞാൻ എന്നും മൂടി വെച്ചു. പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് ഞാൻ അറിയുന്നു.

0: പരീക്ഷയ്ക്ക് തോറ്റപ്പോൾ ഇവനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം ആക്രമിക്കുകയാണ് ഞാൻ ചെയ്തത്. ഒരു തലമുറയും മറ്റൊരു തലമുറയേക്കാൾ മുന്തിയതാണെന്ന് ഞാൻ ഇനി പറയില്ല. ഒരു സമ്മാനം കൊണ്ട് എല്ലാം തീരുന്നില്ല. പക്ഷേ ഇവന്റെ ഇച്ഛാശക്തി എന്നും ഇവനെ മുന്നോട്ട് നയിക്കും.
1: അപ്പൊ എന്തായാലും സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ സമയം കഴിയാറായിട്ടുണ്ട്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർജെ അനുഷ സൈനിങ് ഓഫ്.

ടേക്ക് എ ബ്രേക്ക്. ഗുഡ് ഈവനിംഗ്. കണ്ടെത്തലുകളും ഡെയിലി അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ടേക്ക് എ ബ്രേക്ക് ആണ് വിത്ത് മീ ജീവി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ മഞ്ഞിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് കേട്ടോ. കണ്ടെത്തിയത് ചന്ദ്രയാൻ 2 റഡാർ നിരീക്ഷണത്തിൽ നിന്നാണ്. ഇങ്ങനെ പുതിയ ഒരു കാര്യം കൂടി കണ്ടുപിടിച്ചിരിക്കുന്നു. ചന്ദ്രോപരിതലത്തിലെ ഇരട്ട നിഴൽ ഗർത്തങ്ങളിൽ മഞ്ഞിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് നിലവിൽ ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ സമയവും നിഴൽ വീണ് കിടക്കുന്നതും സൂര്യപ്രകാശത്തിൽ നിന്ന് താപകിരണങ്ങളിൽ നിന്നുമൊക്കെ സംരക്ഷിക്കപ്പെടുന്നതുമായിട്ടുള്ള അതിതീവ്ര തണുപ്പുള്ള പ്രദേശത്തിലെ ഗർത്തങ്ങളാണ് ഇവ. ഇത്തരം 4 ഗർത്തങ്ങളിലിടയിൽ നിന്നും മഞ്ഞിന്റെ സാന്നിധ്യം തെളിയിക്കുന്ന റഡാർ സിഗ്നേച്ചറുകൾ കണ്ടെത്തിയതായിട്ടാണ് ISRO അറിയിച്ചിട്ടുള്ളത്. ചന്ദ്രയാൻ 2 ഘടിപ്പിച്ച ഇരട്ട ഫ്രീക്വൻസിയുള്ള ഒരു സിന്തറ്റിക് അപ്രച്ചർ റഡാർ നടത്തിയ നിരീക്ഷണങ്ങളെ വിശകലനം ചെയ്താണ് കേട്ടോ ഈ കണ്ടെത്തലിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതൊരു റഡാറിന്റെ വിശകലനമാണ് കേട്ടോ. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞരാണ് ഇങ്ങനെ ഒരു വിശകലനം നടത്തി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ മഞ്ഞിന്റെ സാന്നിധ്യമുണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുന്നത്. നൂതന റഡാർ പൊളാരിമെട്രിക് വിശകലനത്തിലാണ് ഇത്തരം ഒരു കണ്ടെത്തൽ. ഏകദേശം 1.1 km വ്യാസമുള്ള ഒരു ഗർത്തത്തിൽ മഞ്ഞിന്റെ ശക്തമായ തെളിവുകൾ കാണാൻ കഴിയുന്നതായിട്ടും ISRO അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു ഗർത്തം എന്ന് പറഞ്ഞപ്പോൾ വിചാരിച്ചത് ചെറിയ ഒരു കുഴിയായിരിക്കുന്നു. പക്ഷേ ഏകദേശം 1.1 km വ്യാസമുള്ള ഒരു വലിയ ഗർത്തമാണിത്. ഇന്ത്യയുടെ 2 ചന്ദ്ര ദൗത്യമാണല്ലോ ചന്ദ്രയാൻ 2019 July 22 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് GSLV Mark 3 MP1 റോക്കറ്റിലായിരുന്നു ഇതിന്റെ ഒരു വിക്ഷേപണം നടന്നത്. ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടെങ്കിലും പേടകം ചന്ദ്രനെ ചുറ്റുന്ന ഭ്രമണപഥത്തിൽ എത്തിയിരുന്നു. 2019 July 22 വിക്ഷേപിച്ച ഈ ഒരു ചന്ദ്രയാൻ 2 ഇന്നും ചന്ദ്രനെ പറ്റി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.
4: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
5: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.

ടേക്ക് എ ബ്രേക്ക്. കേരളത്തിൽ കാലവർഷം ഒരു 3-4 ദിവസത്തിനുള്ളിൽ എത്താനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അങ്ങനെയാണ് അറിയിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ പൊതുവെ ഈ വർഷം മഴ കുറയുമെന്നാണ് കേട്ടോ കണക്കുകൾ. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ രാജ്യത്താകെ ദീർഘകാല ശരാശരിയുടെ 90% മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് 90-ൽ കുറയാൻ 60% വരെ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. പസഫിക് സമുദ്രോപരിതലം ചൂടാകുന്ന എൽനിനോ പ്രതിഭാസം കാലവർഷക്കാലത്ത് സജീവമാകുന്നതാണ് ഇങ്ങനെ മഴ കുറയാനുള്ള കാരണം. മഴ കുറയുന്നത് കാർഷിക വൈദ്യുതി മേഖലകളിൽ വലിയൊരു ആശയക്കുഴപ്പം ഒക്കെ ഉണ്ടാക്കും. 2026 May 26 കാലവർഷം എത്തുമെന്നായിരുന്നു നേരത്തെ പ്രവചിച്ചിരുന്നത്. അതാണ് ഈ മാസവും കഴിഞ്ഞ് ഇനി ജൂൺ ആദ്യവാരം എത്താൻ പോകുന്നത്. ഏകദേശം 5 വരെ കനത്ത മഴയ്ക്കാണ് കേട്ടോ സാധ്യത. കാലവർഷത്തിന്റെ ഒരു വലിയ വരവിന് മുന്നോടിയായിട്ടാണ് കേരളത്തിലെ മഴ തുടങ്ങിയത്. ചെറിയ രീതിയിൽ പല സ്ഥലങ്ങളിലും മഴ തുടങ്ങിയിട്ടുണ്ട്. June 5 വരെയാണ് കനത്ത മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വരുന്ന ദിവസങ്ങളിൽ പോലും പലയിടത്തും യെല്ലോ അലർട്ടിനും ഓറഞ്ച് അലർട്ടിനൊക്കെയുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയൊക്കെ ഉണ്ട്. തുറസായ സ്ഥലത്ത് നിൽക്കാതിരിക്കുക എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ തന്നെ ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. അപ്പൊ കാറ്റിന്റെ വേഗത കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മഴക്കാലം വരുമ്പോൾ നമ്മൾ എല്ലാ വർഷവും എടുക്കുന്ന കരുതലുകളുണ്ട്. ആ കരുതലുകൾ ഇത്തവണയും അതേപോലെ തുടരേണ്ടത്. കേട്ടുകൊണ്ടിരിക്കുന്നു ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാരോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: രാജ്യത്ത് ബാങ്ക് തട്ടിപ്പുകളുടെ എണ്ണം പകുതിയിലധികം കുറഞ്ഞെങ്കിലും തട്ടിപ്പിൽ ഉൾപ്പെടുന്ന തുകയിൽ വർധനമുണ്ടായി കേട്ടോ. എണ്ണം കുറഞ്ഞെങ്കിലും തുക വർദ്ധിച്ചു. റിസർവ് ബാങ്കിന്റെ വാർഷിക റിപ്പോർട്ട് പ്രകാരം 2025-26 സാമ്പത്തിക വർഷം 48,021 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുകളാണ് നടന്നത്. എന്താ കണക്ക്? മുൻവർഷത്തെ 32,803 കോടി രൂപയേക്കാൾ ഏകദേശം 46% ഈ ഒരു വർഷം വന്ന വർധനവ്. 2023-24 സാമ്പത്തിക വർഷം ഇത് 11,013 കോടി രൂപയായിരുന്നു. അത് വെച്ച് നോക്കുകയാണ് ണ്ടെങ്കിൽ ഇരട്ടിയേക്കാളും മുകളിലെത്തിയെന്ന് പറയാം. സുപ്രീം കോടതിയുടെ 2023 ഉത്തരവനുസരിച്ച് മുൻ വർഷങ്ങളിലെ 314 കേസുകളിലായിട്ടുള്ള 30,199 കോടി രൂപയുടെ തട്ടിപ്പുകൾ 2025-26 സാമ്പത്തിക വർഷത്തിലേക്ക് ഉൾപ്പെടുത്തിയതാണ് ഇത്തവണ തുക ഇത്രയും ഉയരാനിടയാക്കിയതെന്ന് പറയപ്പെടുന്നു. തട്ടിപ്പുകളുടെ എണ്ണം എടുത്തു നോക്കാം. 2024-25 സാമ്പത്തിക വർഷത്തെ 23,722 എണ്ണത്തിൽ നിന്ന് നമ്മുടെ ഈ 25-26 വന്നപ്പോൾ അത് 10,114 എണ്ണമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതായത് പകുതിയിലും താഴെ പോയി കേട്ടോ. തട്ടിപ്പുകളുടെ എണ്ണത്തിൽ 57.4% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷം 35,800 തട്ടിപ്പുകളാണ് നടന്നത്. തട്ടിപ്പുകളിൽ പൂർണ്ണമായിട്ടും പണം നഷ്ടമായി എന്ന് പറയുന്നില്ല കേട്ടോ, എന്നാലും തുക നഷ്ടപ്പെട്ടിട്ടുണ്ട്. തട്ടിപ്പുകളുടെ എണ്ണം കൂടുതൽ ഇന്റർനെറ്റ് കാർഡ് ഡിജിറ്റൽ പേയ്മെന്റ് വിഭാഗത്തിലാണ്. തുകയുടെ കാര്യത്തിൽ വായ്പകളുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പുകളാണ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. മൊത്തം തട്ടിപ്പില് 40,774 കോടിയും വായ്പകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരുപക്ഷെ ബാങ്ക് വായ്പ നൽകാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരുന്ന മെസ്സേജുകളൊക്കെ ഇല്ലേ, അത്തരത്തിലൊക്കെയുള്ള ഫേക്ക് സംഗതികളാണ്. ബാങ്കുകളുടെ വിഭാഗം എടുത്താൽ പൊതുമേഖലാ ബാങ്കുകളിലെ തട്ടിപ്പുകളിലാണ് കൂടുതൽ തുക ഉൾപ്പെടുന്നത്. 35,709 കോടി രൂപ. മുൻവർഷം ഇത് 23,617 കോടി രൂപയായിരുന്നു. ഇപ്പൊ തുകയുടെ കാര്യത്തിൽ വലിയ വർധനവ്. പൊതുമേഖലാ ബാങ്കുകളിൽ 5,418 തട്ടിപ്പ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്വകാര്യ ബാങ്കുകളിൽ 11,399 കോടി രൂപയുടെ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുൻവർഷത്തെ 8,927 കോടി അപേക്ഷിച്ച് 27.7% വർധനവാണ് വന്നിട്ടുള്ളത്. അവിടെയും തുകയുടെ കാര്യത്തിൽ വർധനവ് തന്നെയാണ്. ഇനി ഒരു കിൽ സ്വിച്ച് വരാൻ പോവുകയാണ്. എന്താണ് ഈ കിൽ സ്വിച്ച്? തട്ടിപ്പുകളിൽ ഉൾപ്പെടുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്നത് ഒറ്റയടിക്ക് തടയുന്നതിനുള്ള ഒരു കിൽ സ്വിച്ച് സംവിധാനം കൊണ്ടുവരുന്നത് പരിഗണനയിലാണെന്ന് RBI അറിയിച്ചിട്ടുണ്ട്. സൈബർ തട്ടിപ്പുകൾ കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇനി കിൽ സ്വിച്ച് വരാൻ പോകുന്നത്. ഡിജിറ്റൽ ഇടപാടുകളിൽ തട്ടിപ്പ് നടക്കുന്നതായിട്ട് സംശയം തോന്നിയാൽ ഉപഭോക്താക്കൾക്ക് ബാങ്കുകളുടെ പേയ്മെന്റ് ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തുന്ന എമർജൻസി ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ടിൽ നിന്നുള്ള എല്ലാത്തരം ഇടപാടുകളും തടയാനുള്ള ഒരു സംവിധാനമാണ് പരിഗണിക്കുന്നത്. ഈ സംവിധാനം വന്നിട്ടില്ല, ഇതിന്റെ ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംവിധാനം വന്നാൽ അത് നല്ലത് തന്നെയായിരിക്കും. നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേൾക്കാം. കീപ് ഓൾ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
2: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
3: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: കെഎസ്ആർടിസിക്ക് ലക്ഷ്യങ്ങൾ പലതാണ്, പക്ഷേ വെല്ലുവിളികൾ അതിനേക്കാളേറെ. രണ്ടാഴ്ചക്കിടെ ഉണ്ടായ ഡീസൽ വില വർധനവ് മാത്രം പ്രതിമാസം 10 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഈ കെഎസ്ആർടിസി ബസ്സുകൾക്ക് ഉണ്ടാക്കുന്നത്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഡീസലിന് വില കൂടുമ്പോഴും നമ്മൾ ആരെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിച്ചോ? സൗജന്യ യാത്ര കൂടി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഡീസൽ വില വർധന വഴിയുണ്ടാകുന്ന പ്രതിസന്ധി മറികടക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. വരുമാനത്തിന്റെ പകുതി കൂടുതൽ ഇന്ധനത്തിന് ചെലവിടുന്ന സ്ഥാപനത്തിന് ഇന്ധനവില വർധനവ് തീർച്ചയായിട്ടും ഒരു കനത്ത ആഘാതം തന്നെയാണല്ലോ. ഈ ബസ്സുകളിലേക്കുള്ള മാറ്റം ശരിക്കും വൈകി എന്ന് വേണമെങ്കിൽ പറയാം. 2035 പൊതുഗതാഗത മേഖലയെ പൂർണ്ണമായും ഈ ബസ്സുകളിലേക്ക് മാറ്റാനുള്ള കേന്ദ്ര നയത്തിന്റെ ചുവട് പിടിച്ച് മറ്റെല്ലാ സംസ്ഥാനങ്ങളും വൈദ്യുതി ബസ്സുകളിലേക്ക് മാറിയെങ്കിലും രാജ്യത്ത് ആദ്യ ഈ വാഹന നയം പ്രഖ്യാപിച്ച കേരളം ഇന്നും മുന്നോട്ട് പോയിട്ടില്ല എന്ന് പറയാം. 2023 വാങ്ങിച്ച ഒരു 165 ബസ്സുകളല്ലാതെ രണ്ടാം ഘട്ടം ഈ ബസ്സുകളൊന്നും തന്നെ വാങ്ങിയിട്ടില്ല. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങൾ ഹരിത നഗരമാക്കാൻ തീരുമാനിച്ചെങ്കിലും അത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് നടപ്പായിട്ടില്ല. പിന്നെ നമ്മുടെ ഈ കെഎസ്ആർടിസിയിൽ ഓടുന്ന ചില ബസ്സുകളൊക്കെ കുറച്ച് പഴഞ്ചൻ തന്നെയാണ്. നിരത്തിലിറങ്ങുന്ന 4500 ബസ്സുകളിൽ 2014 ബസ്സുകൾ 15 വർഷം പിന്നിട്ട പൊളിക്കേണ്ടവയാണ്. കേന്ദ്രം കടുപ്പിച്ചാൽ ഇവയെ ഉടനെ തന്നെ പിൻവലിക്കേണ്ടി വരും. അതായത് ഇപ്പോൾ ഓടുന്ന ബസ്സുകളിൽ നിന്നൊരു 2014 ബസ്സുകൾ അങ്ങ് മാറും. പിന്നെ പകുതിയേ ഉള്ളൂ, ആകെ 4500 ബസ്സുകളാണുള്ളത്. പകരം പുതിയ ബസ്സുകൾ നിരത്തിൽ ഇറക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 2594 ബസ്സുകളാണ് പൊളിച്ചു മാറ്റിയത്. വാങ്ങിയത് 834 ബസ്സുകളും. 10 വർഷം പിന്നിട്ട ബസ്സുകൾ സൂപ്പർ ക്ലാസ് സർവീസിനായിട്ട് നിരത്തിലുണ്ട് കേട്ടോ. കെഎസ്ആർടിസിയിലെ ജീവനക്കാർക്ക് ശമ്പളവും മറ്റ് പെൻഷനും ആനുകൂല്യങ്ങളൊക്കെ ശരിക്കും സർക്കാർ അതർ സോഴ്സിൽ നിന്നാണ് നൽകുന്നത്. കെഎസ്ആർടിസി നിലനിർത്താൻ മാത്രം 120 കോടി രൂപയാണ് സർക്കാർ ചെലവിടുന്നത്. 80 കോടി പെൻഷനും 50 കോടി ശമ്പളത്തിനും. ഓരോ വർഷവും ബഡ്ജറ്റിൽ നീക്കിവെക്കുന്ന 1200 കോടി രൂപ ഇതുവഴി ചെലവാവുകയും ചെയ്യും. 5 വർഷത്തിനിടെ 8319 കോടി രൂപ സർക്കാർ നൽകിയിട്ടും 165 കോടി രൂപയ്ക്ക് മാത്രമാണ് ബസ് വാങ്ങിയത്. കൂടുതൽ ബസ്സുകൾ ഇറക്കാനാവാതെ വരുമാനം വർദ്ധിപ്പിക്കാനാകില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതിനായിട്ടുള്ള തുക കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. 10 വർഷത്തിനിടെ കാര്യമായ PSC നിയമനങ്ങൾ ഒന്നും തന്നെ KSRTCയിൽ നടന്നിട്ടില്ല. 2016 ബസ്സും ജീവനക്കാരും തമ്മിലുള്ള അനുപാതം ഗണ്യമായി ഉയർന്നതോടെ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് പുതിയ നിയമനങ്ങളൊക്കെ തന്നെ നിർത്തിവെച്ചു. ഒരു ബസ്സിന് 10 ജീവനക്കാരാണ് അന്നുണ്ടായിരുന്നത്. 2016 4200 ബസ്സുകൾക്കായിട്ട് 42000 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത്ര തന്നെ ബസ്സുകൾ നിരത്തിലിറക്കുന്നത് വെറും 27000 ജീവനക്കാരാണ്. 32000 സ്ഥിര ജീവനക്കാർ ഇന്ന് 22000 ആയിട്ട് കുറച്ചിട്ടുണ്ട്. അത്രയേറെ മാറ്റങ്ങളൊക്കെ KSRTC വരുത്തുന്നുണ്ട്, വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഈ പറഞ്ഞതുപോലെ ലക്ഷ്യങ്ങൾ പലതാണ്, വെല്ലുവിളികൾ അതിനേക്കാളേറെയാണ്. നമ്മുടെ ആനവണ്ടി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു വികാരം തന്നെയാണല്ലോ. അതുകൊണ്ട് രക്ഷപ്പെടട്ടെ, പച്ച പിടിക്കട്ടെ നമ്മുടെ KSRTC എന്നാണ് പറയാനുള്ളത്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുളിക്കും.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

ടേക്ക് എ ബ്രേക്ക്. ഇന്നലെ മാത്രം വിരമിച്ചത് ഏകദേശം 12,360 ജീവനക്കാരാണ്. ഇത്തവണയും അങ്ങനെ മെയ് 31 സർക്കാർ ജീവനക്കാരുടെ കൂട്ട വിരമിക്കലാണ് നടന്നിട്ടുള്ളത്. ജീവനക്കാരും അധ്യാപകരുമായിട്ട് ഏകദേശം 12,360 ജീവനക്കാരാണ് ഞായറാഴ്ച വിരമിച്ചത്. ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നതിന് മുൻപുള്ള കാലത്ത് പലരുടെയും ജനന തീയതി മെയ് 31 സ്കൂളിലും മറ്റും കാണിച്ചിരുന്നത്. ഇതാണ് ഈ തീയതിയിലെ കൂട്ട വിരമിക്കലിന് പ്രധാനപ്പെട്ട ഒരു കാരണം കേട്ടോ. വിരമിക്കൽ പ്രായം 56 നിന്ന് കൂട്ടണമെന്നൊക്കെ ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് അംഗീകരിച്ചില്ല എന്ന് തന്നെ പറയാം. പുതിയ സർക്കാർ നിലവിൽ വരുമ്പോൾ പെൻഷൻ പ്രായം ഉയർത്താൻ തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് സർവീസ് സംഘടനകളൊക്കെ തന്നെ. അതുപോലെ തന്നെ ഉറപ്പായ പെൻഷൻ പദ്ധതി എന്നിവയിലൊക്കെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് കേട്ടോ ജീവനക്കാരുടെ പ്രതീക്ഷ. നിലവിൽ 2% DA കുടിശ്ശികയുണ്ട്. ഇത് അനുവദിക്കാനും പ്രഖ്യാപനം ഉണ്ടാകണം. ഇപ്പോൾ ഈ പങ്കാളിത്ത പെൻഷനുള്ള ജീവനക്കാർ 60 വിരമിക്കുന്നത്. ആകെയുള്ള 5.23 ജീവനക്കാരിൽ പകുതിയോളം പേര് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. 2013 ഏപ്രിലിന് മുൻപായിട്ട് നിയമിതരായവരിൽ 56 വിരമിക്കണം എന്നുള്ള ഒരു നിയമമുണ്ട്. അതിനാൽ എല്ലാ ജീവനക്കാർക്കും 60 ഏകീകരിക്കാനൊന്നും ഒരിക്കലും സാധിക്കില്ല. ശമ്പള പരിഷ്കരണത്തിന് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്ന കമ്മീഷന്റെ പ്രവർത്തനവും ഇപ്പോൾ മന്ദഗതിയിലാണ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: അധ്യാപക യോഗ്യതാ പരീക്ഷയായിട്ടുള്ള കേറ്ററ്റ്, ഈ കേറ്ററ്റ് പരീക്ഷയുടെ ഫലം പുറത്തു വന്നപ്പോൾ കാറ്റഗറി 4 വിഭാഗത്തിലെ വ്യാപകമായിട്ട് പരാതി ഉയർത്തുകയാണ് ഉദ്യോഗാർത്ഥികൾ. എന്താണെന്ന് അറിയണ്ടേ? ഉത്തര സൂചിക നോക്കി വിജയമുറപ്പിച്ച പലരും ഫലം വന്നതോടെ പരാജയപ്പെട്ടു. പലരുടെയും ഫലത്തിൽ 6 മാർക്ക് വരെ വ്യത്യാസം ഉത്തര സൂചികയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോഴുണ്ട്. ഫെബ്രുവരിയിൽ നടന്ന പരീക്ഷയുടെ ഫലം 26 പ്രസിദ്ധീകരിച്ചത്. 22 പുതിയ ഉത്തര സൂചിക വന്നത്. അതായത് കേറ്ററ്റ് ഉത്തര സൂചികയും ഫലവും തമ്മിൽ പൊരുത്തക്കേടാണ് നിലവിലത്തെ പ്രശ്നം. UP വിഭാഗത്തിലെ ഭാഷാധ്യാപകരും സ്പെഷ്യലിസ്റ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരുമാണ് കാറ്റഗറി 4 ഉൾപ്പെടുന്നത്. അധ്യാപക നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനും കേറ്ററ്റ് യോഗ്യത നിർബന്ധമാക്കിയതോടെ നിലവിൽ സർവീസിലുള്ള ഒട്ടേറെ അധ്യാപകർ ഈ പരീക്ഷ എഴുതിയിരുന്നു. ഉത്തര സൂചിക നോക്കി വിജയിക്കാനുള്ള 90 മാർക്ക് ഉറപ്പിച്ച പലർക്കും ഫലം വന്നപ്പോൾ നിരാശകരാകേണ്ടി വന്നിരിക്കുകയാണ്. സർവീസിലുള്ള അധ്യാപകർക്ക് കേറ്ററ്റ് പാസ്സാകാൻ 2028 ഓഗസ്റ്റ് 31 വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. പരീക്ഷാഫലം വന്നതു മുതൽ ഉദ്യോഗാർത്ഥികളും അധ്യാപക സംഘടനകളും നേരിട്ടും ഇമെയിൽ വഴിയൊക്കെ പരീക്ഷാഫലത്തിലെ പരാതികളുമായിട്ട് എത്തിയിരിക്കുകയാണ്. പുതുക്കിയ ഉത്തര സൂചികയിൽ പല തെറ്റായ ചോദ്യങ്ങളും ക്യാൻസൽ ചെയ്തതായി അറിയിച്ചിരുന്നു. ഇതിന്റെ മാർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ടോ എന്ന ആശങ്കയും പലർക്കും ഉണ്ട്. പാർട്ട് 2, 1 അറബിക്, 1 സംസ്കൃതം, 4 ഡ്രോയിങ്, 2 മ്യൂസിക്, 1 തുന്നൽ, 3 ഫിസിക്കൽ എഡ്യൂക്കേഷൻ, 1 എന്നിങ്ങനെയാണ് ചോദ്യങ്ങൾ ഒഴിവാക്കിയത്. തുന്നൽ പരീക്ഷ എഴുതിയിട്ട് പാർട്ട് 3 0 മാർക്ക് കിട്ടിയവരുമുണ്ട്. അങ്ങനെ ആകെ പൊരുത്തക്കേട് തന്നെയാണ്. ഈ മാർക്ക് ലിസ്റ്റുകൾ അടക്കം ഉൾപ്പെടുത്തി പരീക്ഷാഭവൻ സെക്രട്ടറിക്ക് പരാതികൾ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് അധ്യാപക സംഘടനകളൊക്കെ തന്നെ. അധ്യാപകർക്ക് അർഹമായ മാർക്ക് നൽകി പുതുക്കിയ ഫലം ഉടൻ പ്രസിദ്ധീകരിക്കണമെന്ന് കേരള അറബിക് ഫെഡറേഷൻ അസോസിയേഷനും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പരീക്ഷകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ഇങ്ങനെ കൂടി വരികയാണല്ലേ. കേറ്ററ്റൊക്കെ എഴുതിയത് ഒരുപാട് അധ്യാപകരാണ്. ഈ 2028 മുന്നേ തന്നെ നിലവിലുള്ള അധ്യാപകരൊക്കെ കേറ്ററ്റ് പാസ്സാവണമെന്നൊരു നിയമം വന്നതോടുകൂടിയാണ് എല്ലാവരും ഇത് എഴുതാൻ തയ്യാറെടുത്തത്. അപ്പോൾ കേറ്ററ്റ് ഉത്തര സൂചികയും ഫലവും തമ്മിലുള്ള ഈ ഒരു പൊരുത്തക്കേട് പരീക്ഷാഭവനിൽ ഇത്രയേറെ പരാതികളൊക്കെ എത്തിയ സ്ഥിതിക്ക് അവർ പരിഹരിക്കും എന്നുള്ളതാണ് വിശ്വാസം. കീപ് ഓൾ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഇന്ത്യയിലും കേരളത്തിലും പുകയില ഉപയോഗം കുറയുന്നതായിട്ടാണ് പുതിയ കണക്കുകൾ. 1988 ലോകാരോഗ്യ സംഘടന May 31 പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. ഇന്നലെ ആയിരുന്നു ആ ദിവസം. പുകയില ഉപയോഗത്തിലേക്കും ഇത് കാരണമുണ്ടാകുന്ന ആരോഗ്യ സാമൂഹിക പ്രശ്നങ്ങളിലേക്കും ആഗോള ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുകയില, നിക്കോട്ടിൻ എന്നിവയുടെ ഉപയോഗം ചെറുക്കാനും കുട്ടികളെ ഇത്തരം ഉൽപ്പന്നങ്ങളിലേക്ക് ആകർഷിക്കുന്ന രീതികൾ അല്ലെങ്കിൽ പരസ്യം നൽകുന്ന കമ്പനികൾക്കെതിരെ അവബോധം വളർത്താനും ഒക്കെയാണ് ഈ വർഷം എന്തായാലും ഒരു അജണ്ടയായിട്ട് വെച്ചിട്ടുള്ളത്. ഈ പുകയില ഉപഭോഗം കേരളത്തിൽ എങ്ങനെയാണ് കണക്കുകളെന്ന് നോക്കാം. ഇന്ത്യൻ പുകയിലയുടെ ഉപഭോഗം വലിയ തോതിൽ കുറഞ്ഞു വരുന്ന സംസ്ഥാനം തന്നെയാണ് നമ്മുടെ കേരളം. 2011 ഇടയിൽ ഗ്രാമപ്രദേശങ്ങളിലെ ഉപയോഗം എന്ന് പറയുന്നത് 27.4% നിന്ന് 19% നഗരങ്ങളിൽ 21% നിന്ന് 18.97% കുറഞ്ഞു. അങ്ങനെ ഈ കണക്കുകൾ അനുസരിച്ച് നോക്കുമ്പോൾ പുകയില ഉപഭോഗം കേരളത്തിൽ വളരെ കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുറവുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ലോകത്തെ 2 വലിയ പുകയില ഉൽപ്പാദകരും ഉപഭോക്താക്കളും 2 വലിയ കയറ്റുമതിക്കാരുമാണ് കേട്ടോ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. 2024 കണക്കനുസരിച്ച് ഇന്ത്യയിൽ 15 അതിനു മുകളിലുമുള്ള 24.348 crore പേർ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടത്രേ. ഇനി കണക്കുകളിൽ പെടാത്തവരും കാണുമല്ലോ കുറെ ആൾക്കാർ. ഇതിൽ 19.41 crore പേർ പുരുഷന്മാരാണ്. എല്ലാ വർഷവും 13.5 lakh പേർ പുകയില ഉപയോഗം കാരണം മരണപ്പെടുന്നുമുണ്ട്. അതൊരു വലിയ ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ്. അപ്പൊ കേരളത്തെ സംബന്ധിച്ച് എന്തായാലും ഈ പുകയിലയുടെ ഉപയോഗം കുറഞ്ഞു വരിക തന്നെയാണ്. വരും വർഷങ്ങളിലും ഇതുപോലുള്ള ദിനങ്ങളും കണക്കുകളും ഒക്കെ പുറത്തു വരുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തട്ടെ. ഇപ്പോൾ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ടേക്ക് എ ബ്രേക്ക്. മുമ്പ് നമ്മൾ കേട്ടൊരു അപ്ഡേഷൻ ആണ് വാഹനാപകടങ്ങളിൽ സൗജന്യ ചികിത്സ എന്നൊരു പദ്ധതി. അതെന്തായാലും ആ ഒരു കേന്ദ്ര പദ്ധതി നടപ്പാക്കാൻ പോവുകയാണ്. വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ് PM റാഹത്ത് എന്ന് പറയുന്നത്. കേരളത്തിൽ ഈ പദ്ധതി നടപ്പാക്കാൻ പോവുകയാണ്. അടുത്ത മാസം തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി തുടങ്ങുകയും ചെയ്യും. 7 ദിവസം വരെയുള്ള ചികിത്സയ്ക്ക് 1.5 ലക്ഷം രൂപ വരെ സൗജന്യമായി നൽകുന്നതാണ് ഈ ഒരു പദ്ധതി. അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കുന്ന ആൾക്കാർ പോലീസ് നിയമ നടപടികളിൽ കുരുങ്ങില്ലെന്നുള്ളതും 100% ഉറപ്പുവരുത്തും. തുക 3 ലക്ഷം ആക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തുക 3 ലക്ഷം ആക്കുന്നതിന് മുന്നേ തന്നെ നിലവിലുള്ള തുകയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി ആവിഷ്കരിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി തുടങ്ങുന്നത് അടുത്ത മാസം. അപകടമുണ്ടാക്കുന്ന വാഹനത്തിന്റെ ഇൻഷുറൻസ് കമ്പനി 10 ദിവസത്തിനകം ആശുപത്രിക്ക് നിശ്ചിത തുക ലഭ്യമാക്കും. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ, അപകടമുണ്ടാക്കിയ വാഹനം കണ്ടെത്താനാകാത്ത സ്ഥിതി എന്നീ സാഹചര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ മോട്ടോർ വാഹന അപകട ഫണ്ട് വഴി തുക നൽകും. സംസ്ഥാന ആരോഗ്യ ഏജൻസി മേൽനോട്ടം വഹിക്കും. നടപടികൾ പൂർണ്ണമായിട്ടും ഓൺലൈൻ ആയിരിക്കും എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ട് മാറാൻ സാധ്യതയുള്ളൊരു പദ്ധതിയാണ് വാഹനാപകടങ്ങളിലുള്ള ഈ ഒരു സൗജന്യ ചികിത്സ. PM റാഹത്ത് എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. പദ്ധതി വരാൻ പോകുന്നു. തിരുവനന്തപുരത്ത് അത് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങാനും പോകുന്നു. ടേക്ക് എ ബ്രേക്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. സ്റ്റേ ട്യൂൺഡ്.

0: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: കേരള അതിവേഗ റെയിൽപാത ഹരിത റെയിൽ ഇടനാഴിയായിട്ട് മാറാൻ പോവുകയാണ്. അനുമതി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തിനകം യാഥാർത്ഥ്യമാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്ത് പൂജപ്പുര മുതൽ കണ്ണൂർ മുണ്ടയാട് വരെയുള്ള ഇരട്ടപാതയുടെ റിപ്പോർട്ടാണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സമർപ്പിച്ചു കഴിഞ്ഞത്. റെയിൽവേ വിദഗ്ധനായിട്ടുള്ള ഈ ശ്രീധരന്റെ നേതൃത്വത്തിലാണ് കേട്ടോ ഇങ്ങനെ അതിവേഗ റെയിൽപാതയുടെ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഗേജിലായിരിക്കും റെയിൽപാത നിർമ്മിക്കുക. വികസിത രാജ്യങ്ങളിലെല്ലാം അതിവേഗ ട്രെയിനുകൾക്ക് സ്റ്റാൻഡേർഡ് ഗേജ് ആണ് ഉപയോഗിക്കുന്നത്. അനുമതി ലഭിച്ചാൽ ഈ പറഞ്ഞ പോലെ 5 വർഷത്തിനകം ഈ പാത യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. പദ്ധതിക്ക് ഏകദേശം 60,000 കോടി രൂപ ചിലവ് വരും. ഇതിൽ 36,000 കോടി രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യമായി പങ്കിടണം. 24,000 കോടി രൂപ പൊതുജന പങ്കാളിത്തത്തോടെ കണ്ടെത്തുകയും വേണം. 1 കിലോമീറ്റർ പാത പണിയാൻ 127 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. 2ാം ഘട്ടത്തിൽ കണ്ണൂരിൽ നിന്ന് കാസർഗോട്ടേക്കും തുടർന്നുള്ള ഘട്ടങ്ങളിൽ കോഴിക്കോട്, കൽപ്പറ്റ, പട്ടാമ്പി, പാലക്കാട്, തൃശൂർ പാലക്കാട് ഭാഗങ്ങളിലേക്കും പാത നീട്ടാൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ ഒരു രൂപരേഖ നിലവിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനുള്ള ജംഗ്ഷൻ സ്റ്റേഷനുകളും ആദ്യഘട്ടത്തിൽ തന്നെ രൂപകൽപ്പന ചെയ്യും. പാതയ്ക്ക് 20 മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. നിർമ്മാണം പൂർത്തിയായ ശേഷം വ്യവസ്ഥകളോടെ കൃഷിക്കോ മേച്ചിൽപുറമായോ ഉപയോഗിക്കാൻ ഭൂമി യഥാർത്ഥ ഉടമകൾക്ക് പാട്ടത്തിന് തിരികെ നൽകുകയും ചെയ്യും. ആകെ 473 കിലോമീറ്ററിൽ തിരുവനന്തപുരം നഗരത്തിലെ 6.5 കിലോമീറ്റർ ഭൂഗർഭപാതയും ബാക്കി തൂണുകളിലൂടെയുമുള്ള എലിവേറ്റഡ് പാതയുമാണ്. ആകെ 23 സ്റ്റേഷനുകളാണ് പ്ലാൻ ചെയ്യുന്നത്. സ്റ്റേഷനുകൾ തമ്മിലുള്ള ശരാശരി ദൂരം എന്ന് പറയുന്നത് 21.5 കിലോമീറ്റർ. തിരുവനന്തപുരം കണ്ണൂർ യാത്രാ സമയം 3.5 മണിക്കൂർ മാത്രം. കണ്ണൂർ ഒഴികെയുള്ള കേരളത്തിലെ 3 വിമാനത്താവളങ്ങളെയും ഈ പാത ബന്ധിപ്പിക്കുമെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് 10 കിലോമീറ്റർ പ്രത്യേക റോഡും ഇതിന്റെ

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മൾ മനുഷ്യർക്ക് പൊതുവെയുള്ളൊരു പ്രശ്നമുണ്ട്. മനസ്സിൽ ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷെ അത് പുറത്ത് കാണിക്കാനോ അത് പറയാനോ ഭയങ്കര മടിയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് പോലും ആ സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മൾ എന്തിനാണ് ഇങ്ങനെ കാത്തു നിൽക്കുന്നത്? പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ദിവസം വരണം. സ്നേഹം പറയാനെന്ന് വിചാരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഉള്ളിലെ സ്നേഹം അത് വാക്കുകളിലൂടെയോ പ്രവൃത്തിയിലൂടെയോ പുറത്ത് കാണിക്കുമ്പോഴാണ് അതിന് ശരിക്കും ജീവൻ വെക്കുന്നത്. നമ്മൾ സ്നേഹത്തോടെ പറയുന്ന ആ ഒരൊറ്റ വാക്ക് മതി. ചിലപ്പോൾ മറ്റൊരാളുടെ അപ്പോഴത്തെ വിഷമങ്ങൾ മുഴുവൻ മാറ്റാൻ. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ പറയാതെ വെക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് ഒരു കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ്. എത്ര ഭംഗിയുണ്ടെങ്കിലും അതിന് ആകാശത്തേക്ക് പറക്കാൻ കഴിയില്ലല്ലോ. ചിലപ്പോൾ നമ്മുടെ ഈഗോ ആയിരിക്കും, അല്ലെങ്കിൽ അവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയായിരിക്കും നമ്മളെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ പറയാതെ പോകുന്ന ഈ വാക്കുകൾ പിന്നീട് നമ്മുടെ മനസ്സിൽ വലിയൊരു ഭാരമായി മാറാറില്ലേ? നാളെ പറയാം എന്ന് കരുതി പറയാൻ കഴിയാത്ത ഒരു വലിയ സങ്കടമായിട്ട് മാറാൻ അത് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലേ അത് തുറന്ന് പറയുക തന്നെ ചെയ്യണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ സ്നേഹം എന്ന് പറയുമ്പോഴേ നമ്മൾ എപ്പോഴും ഈ പ്രണയത്തിനെ മാത്രമാണ് ചിന്തിക്കുക. പക്ഷേ നമ്മുടെ സൗഹൃദങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് നമുക്ക് എല്ലാവർക്കും കാണും അല്ലേ? പക്ഷേ നീ എൻ്റെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ എന്നെങ്കിലും അവരോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തിനാണോ ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് ചിലപ്പോൾ ചില മനുഷ്യർ ഇതിനെയൊക്കെ ചിരിച്ചു തള്ളിയേക്കാം അല്ലേ? എങ്കിലും ആ ഒരു നിമിഷം അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു സന്തോഷമുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ചെറിയ വാക്കും ഒരു ചെറിയ ഹഗ്ഗും മതി. 100 വാക്കുകളേക്കാൾ കൂടുതൽ സ്നേഹം അതിലൂടെ കൈമാറാൻ കഴിയും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നാളെ എന്നൊരു ദിവസം നമുക്കുന്നിൽ ഉണ്ടെന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു വലിയ തോന്നലാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ അപ്രതീക്ഷിതമായ ഒന്നാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളവർ നാളെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് സ്നേഹം പറയാൻ പെർഫെക്റ്റായ ഒരു സമയത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും കാത്തിരിക്കരുത്. നിങ്ങളുടെ മനസ്സിൽ ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സമയം ഈ നിമിഷമാണ്, ഇപ്പോൾ തന്നെയാണ്. നാളത്തേക്ക് മാറ്റിവെക്കുന്ന ആ കാര്യങ്ങളുടെ ലിസ്റ്റിൽ ഒരിക്കലും ആ ഒരു സ്നേഹത്തെ ഉൾപ്പെടുത്താതിരിക്കുക. കാരണം നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ കാണിക്കുന്ന ആ സ്നേഹത്തെക്കാൾ വിലയുള്ളത് കൂടെ ഉള്ളപ്പോൾ കൊടുക്കുന്ന ആ മനോഹരമായ പവിത്രമായ സ്നേഹത്തിനാണ്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ മറന്നു പോകുന്നത് നമ്മുടെ സ്വന്തം വീടുകളാണ്. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഇവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ എന്ന് കരുതി നമ്മൾ പലപ്പോഴും ഒന്നും പറയാറില്ല. പക്ഷേ ആ ഒരു ചിന്ത വളരെ തെറ്റാണ്. ഏത് പ്രായമായാലും നമ്മുടെ വായിൽ നിന്ന് സ്നേഹമുള്ളൊരു വാക്ക് കേൾക്കാൻ നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. അവരോട് ചോദിക്കുന്ന ഒരു ചെറിയ വിശേഷം, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞു വരുമ്പോൾ അവർക്കായി കൊണ്ടുവരുന്ന ചെറിയൊരു സ്നേഹ സമ്മാനം, ഇതൊക്കെ മതി അവരുടെ ദിവസം ഏറ്റവും മനോഹരമാക്കാൻ. നമ്മൾ അവരെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉള്ളിലെ സ്നേഹം പുറത്ത് കാണിക്കാൻ മറന്നു പോകുന്ന ചില ഇടങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് നിശാഗന്ധിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ, സ്നേഹത്തെപ്പറ്റി ഇനിയും ഒരുപാട് പറയാനുണ്ട്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഈ സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോൾ വലിയ വിലയേറിയ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. വളരെ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ഈ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ കഴിയും. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, യാത്ര ചെയ്യുമ്പോൾ എത്തിയോ എന്ന് ചോദിച്ച് നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അത് കേട്ടിരിക്കാൻ ഒരു സമയം കണ്ടെത്തുന്നത്, ഇതൊക്കെ ആ സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഷകളാണ്. നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് ഒരുപക്ഷെ അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്. നമ്മൾ ചിന്തിക്കാതെ ചോദിക്കുന്ന ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ അവരുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളായിരിക്കും. അതുകൊണ്ട് ഈ സ്നേഹമെന്നത് വലിയ കാര്യങ്ങളിൽ മാത്രമല്ല, ചെറിയ കാര്യങ്ങളിലൂടെയും പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ കാവ്യമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നിശാഗന്ധി കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ മനസ്സിൽ ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ സ്നേഹം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ മൂടി വെക്കാതിരിക്കുക. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ അവരെ അതറിയിക്കുക. അതൊരു സൗഹൃദമാകാം, പ്രണയമാകാം, അല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള സ്നേഹമാകാം. നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണ് ഈ ലോകത്തെ കുറച്ചുകൂടി മനോഹരമാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം വാക്കുകളായും പ്രവൃത്തികളായും പുറത്തേക്ക് ഒഴുകട്ടെ. ആ സ്നേഹം മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു ചെറിയ പുഞ്ചിരിയെങ്കിലുമായി മാറട്ടെ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ನಿಧರಿದ ನಿಧರಿದ ನಿಧರಿದ ನಿಧರಿದ ನಿಧರಿ ನಿಧರಿ ಸರಿಗರಿ ಸರಿಗರಿ.

ലളിത മധുരമയഗാനം പോലും കരളിലമൃതമഴ ആരോ പാടും. ലളിത മധുരമയഗാനം പോലും കരളിലമൃതമഴ ചൊരിയുമളവിലിളമി.

సగమ పని సగా మగ జని జ పని మ బ గ మ బ మగ బ మగ జని జ బ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല, എങ്കിലും എൻ്റെ രാധ സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവൾ എൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി, എൻ്റെ ഏകാന്ത സന്ധികളിൽ ഒരു പൊൻതാരകയായി അവൾ ഉദിച്ചുയരുന്നു. എൻ്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലും തോറും അവൾ എന്നോടടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പു നോൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമളകളാണ് നിന്റെ സ്വപ്നങ്ങൾ.